നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 30, കൊല്ലവർഷം 1201 മിഥുനം 6, 2026 ജൂൺ 20 ശനിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 41 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ാതെ ബഹളം വച്ച് താൻ ചെയ്യുന്ന ശ്രദ്ധേയങ്ങളായ പ്രവൃത്തികളെ പൊതുമധ്യത്തിൽ കൊണ്ടുവരുന്നതിന് ചിലർ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭീഷണ സ്വരം കൊണ്ട് തന്നെ പലരും പിന്തിരിയും. എന്നാൽ വളരെ മൗന പ്രകൃതക്കാരായ ചില ആളുകൾ മിണ്ടാതെ അവരുടെ കർമ്മങ്ങൾ ശ്രദ്ധേയമായി ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അധൈര്യമുള്ളവരാണ് പൊതുവെ ഭീഷണി മുഴക്കുന്നത്. മിണ്ടാതെ വന്ന് ഉപദ്രവിക്കുന്നവർക്കാകട്ടെ ബഹളം കൂട്ടലല്ല പ്രവൃത്തിയാണ് ലക്ഷ്യം. ബഹളം വയ്ക്കുന്നവർ കർമ്മഭീരുക്കളാണ്. കർമ്മധീരന്മാരാകട്ടെ നിശബ്ദ പ്രവർത്തനങ്ങൾ നടത്തുകയും അത് മറ്റുള്ളവർക്ക് മാതൃകയാവുകയും ചെയ്യും. കണ്ണ് കാണാത്ത ആളുകൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് കണ്ണ് കാണുന്ന ഒരാൾ അയാളുടെ കാഴ്ചശക്തിയെ അയാൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്താതെ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടത്തക്ക നിലയിൽ പെരുമാറുമ്പോഴാണ് അയാൾ ശ്രേഷ്ഠനാവുന്നത്. ചിലപ്പോഴെല്ലാം നമുക്ക് ഒരു തെറ്റും ചെയ്യാതെ കുറ്റാരോപണം ഏൽക്കേണ്ടി വരാറുണ്ട്. കുറ്റം ചെയ്തവരാണെങ്കിൽ നമുക്കതിലത്ര വിഷമം തോന്നുകയുമില്ല. തെറ്റ് ചെയ്യാത്തവർക്ക് ആരോപണം ഏൽക്കേണ്ടി വരുന്നത് സങ്കടകരം തന്നെയാണ്. കുട്ടികളെ ലാളിക്കുന്നതിനൊരു പരിധിയുണ്ടെന്ന് ആചാര്യന്മാർ പറയുമല്ലോ. വല്ലാതെ ഓമനിച്ചാൽ അത് അവരുടെ സ്വഭാവത്തെ വഷളാക്കാനേ സഹായിക്കൂ, അവർ ദുശ്ശാഠ്യക്കാരായിത്തീരും. ആവശ്യപ്പെട്ടത് അപ്പപ്പോൾ സാധിപ്പിച്ച് കൊടുത്ത് ശീലിക്കുമ്പോൾ അതിന് സാധിക്കാതെ വരുന്ന ഘട്ടത്തിലാണ് അവർ തൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കുക. അനുസരണ ശീലം ഇല്ലാത്ത ധിക്കാരികളായി തീരാതിരിക്കണമെങ്കിൽ ലാളനം മിതമായിരിക്കണം എന്ന് നമ്മുടെ ആചാര്യന്മാർ സൂചിപ്പിച്ചിരുന്നു. കുറുക്കൻ മഹാസൂത്രശാലിയാണ്. കോഴിയിലാണ് കുറുക്കൻ്റെ കണ്ണ് എന്ന് എപ്പോഴും നമുക്കറിയാം. എങ്ങോട്ട് പോകുമ്പോഴേ അവൻ ശ്രദ്ധിക്കുക, ആ ജീവിയായിരിക്കും. അത്തരം സ്ഥലങ്ങളിൽ ആ കൂട്ടിലാവും അവൻ്റെ ശ്രദ്ധ. പോക്കറ്റടിക്കുന്ന ഒരു മോഷ്ടാവ് ആളുകളുടെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നത് പോലെ ശൂത്രശാലികളായ ആളുകൾ എല്ലായ്പ്പോഴും തനിക്ക് നേട്ടമുണ്ടാക്കുന്ന കാര്യത്തിലായിരിക്കും ശ്രദ്ധ പതിപ്പിക്കുക. അവിടെ ഏത് സാഹചര്യത്തിലായാലും അയാൾ സ്വന്തം നേട്ടങ്ങളിൽ മാത്രമേ ശ്രദ്ധിക്കൂ എന്നത് അയാൾക്ക് തന്നെ ദോഷമുണ്ടാക്കുന്നു എന്നവർ മറന്നുപോകുന്നു. മീൻ പിടിക്കണമെങ്കിൽ ജലാശയത്തിൽ പോകണമല്ലോ. വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യത്തെ പിടിക്കാൻ കൈ നനയ്ക്കാതെ പറ്റില്ല. അപ്പോൾ കാര്യം നേടുന്നതിന് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും. ക്ലേശങ്ങൾ കൂടാതെ ഒരു കാര്യവും നേടുവാൻ സാധിക്കുകയുമില്ല. അപ്പോൾ പലർക്കും നേട്ടങ്ങൾ വേണമെന്നുണ്ട്, എന്നാൽ കഷ്ടപ്പെടാൻ തയ്യാറല്ല താനും. പഠിക്കാൻ പോകുന്ന കുട്ടികളിൽ ഭൂരിപക്ഷത്തിനും കഷ്ടപ്പെടാതെ വിജയം ലഭിക്കണമെന്ന ആഗ്രഹമേ ഉള്ളൂ. ചോദ്യങ്ങൾക്കുത്തരം സ്വയം വായനയിലൂടെ, അന്വേഷണങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ കണ്ടെത്താതെ അവർ മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കുന്നത് വിഷയങ്ങളിൽ നിന്നും പലപ്പോഴും നമ്മളെ വേർതിരിച്ചു വിടുന്നതിന് കാരണമാവുന്നുണ്ട്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് പള്ളിക്കൽ സുനിൽ. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: 2 ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒഡീഷയിലെത്തി. എയിംസ് ഭുവനേശ്വർ സാറ്റലൈറ്റ് സെന്ററും റായ് രംഗ്പൂരിലെ സബ് ഡിവിഷണൽ ആശുപത്രിയിൽ മെഗാ ഹെൽത്ത് ക്യാമ്പും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,79,000 പേരാണ് പുനഃപരീക്ഷ എഴുതുന്നത്. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി KA തുളസി. 10 വർഷമായി കടുത്ത അവഗണന നേരിട്ട മെഡിക്കൽ കോളേജിന് പുതിയ ബജറ്റ് വിഹിതം ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗെല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 ആൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന മൂന്ന് പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ എതിരില്ലാത്ത രണ്ട് ഗോളിനെ തോൽപ്പിച്ച് നോക്കൌട്ടിൽ കടന്നു. ഇതോടെ മെക്സിക്കോയ്ക്ക് ശേഷം നോക്കൌട്ടിൽ കടക്കുന്ന രണ്ടാമത്തെ ടീമായി അമേരിക്ക. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിലാദ്യം ഉഷ മലരി, പി കുഞ്ഞിരാമൻ നായരുടെ ഇരുട്ടിലെ മനുഷ്യൻ എന്ന കവിത, ആലാപനം മുട്ടറ ബി എൻ രവീന്ദ്രൻ. ഉദയഗീതം പന്തളം ബാലൻ, വി ജെ ജോസഫ്, വി കെ സരസ്വതി എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 54 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. ഒപ്പം ചലച്ചിത്രഗാനങ്ങളും കേൾക്കാം. 9 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം പുത്തൻ പാട്ടുകൾ തുടരും. 11:02 ഗാനകൈരളി. മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. സ്വാതി തിരുനാൾ പദങ്ങൾ 2 11:30 ചലച്ചിത്രഗാനങ്ങൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര. നിത്യജീവിതത്തിൽ യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം, ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. 2:02 നേർമൊഴി. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തുമായി അഭിമുഖം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 ലംഹേ സ്പോൺസർഡ് പരിപാടി. 3:00 തമിഴ് ചലച്ചിത്രഗാനങ്ങളുമായി തിരൈപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4:00 എവർഗ്രീൻ ഡുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. യോഗ ശരീരത്തിനും മനസ്സിനും. സ്വാമി ചിത് സ്വരൂപ് നടത്തുന്ന പ്രഭാഷണം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീതസുധ. ചിന്മയ സഹോദരിമാർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.7 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.7 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു.

0: നമസ്തേ അനന്തപുരി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നമസ്തേ അനന്തപുരി. ആദ്യം
1: ഉഷമാലരി.
2: പി കുഞ്ഞിരാമൻ നായരുടെ ഇരുട്ടിലെ മനുഷ്യൻ എന്ന കവിത പാരായണം ചെയ്യുന്നത് മുട്ടറ ബി എൻ രവീന്ദ്രൻ.

കുഞ്ഞിരാമൻ നായരുടെ ഇരുട്ടിലെ മനുഷ്യൻ എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് മുട്ടറ ബി എൻ രവീന്ദ്രൻ.

ഇനി കേൾക്കാം ഉദയഗീതം. പന്തളം ബാലൻ, വി ജെ ജോസഫ്, വി കെ സരസ്വതി എന്നിവർ പാടിയത്. ആദ്യഗാനം അയ്യ അയ്യപ്പ.

പന്തളം ബാലൻ, വി ജെ ജോസഫ്, വി കെ സരസ്വതി എന്നിവർ പാടിയ ഉദയഗീതമാണ് ഇതുവരെ കേട്ടത്. ഇനിയൊരു ഗാനം കേൾക്കാം. അർച്ചന ടീച്ചർ എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീലയും സംഘവും പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

പ്രഭാതഭേരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. സംസ്ഥാന സർക്കാർ ആദ്യ ബജറ്റ് പ്രഖ്യാപനത്തിൽ പുതിയ നികുതികൾ ചുമത്താതെ വികസനത്തിന് ഊന്നൽ നൽകുന്ന പുതുയുഗ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബജറ്റ് പ്രഖ്യാപനത്തിൽ തിരുവനന്തപുരത്ത് കോഴിക്കോട്ടും ലൈറ്റ് മെട്രോ, റബ്ബറിന്റെ താങ്ങുവില 250 രൂപ, മലപ്പുറത്ത് ക്യാൻസർ സെന്റർ, ബ്രാൻഡ് കേരളം ആരംഭിക്കും, വയോജന സേവനം, വാർദ്ധക്യകാല ആരോഗ്യ പരിപാലനം തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചു. യുഎസിനും ഇറാനും സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രം ഒപ്പിട്ടതിന് തൊട്ടുപിന്നാലെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധപ്രതീതി. തെക്കൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 47 പേർ കൊല്ലപ്പെട്ടു. നബാദിയ നഗരത്തിന് സമീപം ഹിസ്ബുല്ല നടത്തിയ ആക്രമണത്തിൽ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതിന്റെ പേരിലായിരുന്നു ആക്രമണം. നടപ്പാതയിലൂടെ നടക്കൽ മൌലിക അവകാശമാണെന്നും ഇതുറപ്പാക്കാൻ നിയമനിർമ്മാണം വേണമെന്നും സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ രാജ്യത്ത് ടെലഗ്രാം ആപ്പിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടി ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. ദക്ഷിണ കൊറിയയെ 1-0 തോൽപ്പിച്ച മെക്സിക്കോ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെത്തുന്ന ആദ്യ ടീമായി. 2 ജയവുമായി ഗ്രൂപ്പ് എയിൽ നിന്ന് 6 പോയിന്റ് സ്വന്തമാക്കിയാണ് മെക്സിക്കോയുടെ നോക്കൌട്ട് പ്രവേശം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 3-ാം ഏകദിനം ഇന്ന് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 1:30 മുതലാണ് മത്സരം.

0: കേരള നിയമസഭയിൽ ഇന്നലെ അവതരിപ്പിക്കപ്പെട്ട 2026-2027 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാനത്തിന്റെ പുതുക്കിയ ബജറ്റ് ഇന്ന് സംസ്ഥാനത്തിന്റെ വികസന ദിശയെക്കുറിച്ചുള്ള പ്രധാന ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. പുതിയ സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് എന്ന നിലയിലും സാമ്പത്തിക വെല്ലുവിളികൾക്ക് മറുപടി കണ്ടെത്താനുള്ള ശ്രമം എന്ന നിലയിലും ഈ ബജറ്റിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ വി ഡി സതീശൻ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രത്തിലെ കണ്ടെത്തലുകൾ ചൂണ്ടിക്കാട്ടിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പ്രതിസന്ധികൾക്കിടയിലും പുതുയുഗ കേരളം എന്ന വികസന കാഴ്ചപ്പാട് മുൻനിർത്തി സാമൂഹിക സുരക്ഷ, ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷിക മേഖല, യുവജന സംരംഭകത്വം, സ്ത്രീ ശാക്തീകരണം, തീരദേശ വികസനം, വയോജനക്ഷേമം തുടങ്ങിയ മേഖലകൾക്ക് പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ടെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ സൂചിപ്പിക്കുന്നത്. കിഫ്ബിയുടെ ഭാവി പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വിദഗ്ധ സമിതി, വിദേശ പഠന കുടിയേറ്റ പ്രവണത കുറയ്ക്കാൻ നോളജ് വാലി പദ്ധതി, സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുടെ വിപുലീകരണം തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ശ്രദ്ധ നേടുന്നുണ്ട്. എന്നാൽ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം പ്രായോഗികമാകും, സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ഈ പദ്ധതികൾക്ക് പിന്തുണ നൽകാൻ പര്യാപ്തമാണോ? പ്രഭാതഭേരി പരിശോധിക്കുന്നു.
1: കഴിഞ്ഞ ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിന്റെ ചൂട് പിടിച്ച് തന്നെയാണ്. ഇപ്പൊ കണക്കിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ട്രാൻസ്ഫറിൽ ഒരു 20,000 കോടി കഴിഞ്ഞ സർക്കാർ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആ 20,000 കോടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്നുള്ള ഹെഡിങ്ങിലാണ് വരേണ്ടത്.
0: സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ എസ് ആദികേശവൻ,
1: അത് വരാനായിട്ടുള്ള സംവിധാനം അല്ലെങ്കിൽ ആ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് ആ കണക്ക് റീവർക്ക് ചെയ്തു. തനത് വരുമാനത്തിന്റെ തോത് 5,000 കോടി ജി എസ് ടിയുടെ കളക്ഷൻ തന്നെ എനിക്ക് തോന്നുന്നത് 94,000 കോടിയായി കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ ഇതേ കാലയളവിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഫെബ്രുവരിയിലെ ബഡ്ജറ്റിൽ അത് 89,000 അല്ലെങ്കിൽ 88,000 ആയിരുന്നു. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ കണക്ക് ഏകദേശം അതേപോലെയാണ്. പക്ഷെ പുതിയ ഒരു ദിശാബോധം നൽകാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ധനമന്ത്രി ശ്രീ വി ഡി സതീശൻ, മുഖ്യമന്ത്രിയും കൂടിയിട്ടാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഓവറോൾ നല്ലതാണ്. വിഭവ സമാഹരണം വളരെ ശക്തമായിട്ട് സംസ്ഥാന സർക്കാർ നടത്തേണ്ടിയിരിക്കുന്നു. ലീക്കേജ്, ചോർച്ച ഒഴിവാക്കണം. കിട്ടേണ്ട ടാക്സ് നികുതി സംസ്ഥാനത്തിന് കിട്ടേണ്ടത് നമ്മൾ ഫുള്ളായിട്ട് പിരിച്ചെടുക്കാൻ സാധിക്കണം. അതുപോലെ പഴയ കേസുകളൊക്കെ സെറ്റിൽമെന്റ് അതിന്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൊത്തം നോക്കുമ്പോഴത്തേക്കും പുതിയ ഒരു രീതിയിലേക്ക് സംസ്ഥാനം വളരേണ്ട കാര്യത്തിനെ കുറിച്ചുള്ള അവബോധത്തോടുകൂടി, തികഞ്ഞ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റ് എന്ന രീതിയിൽ ഇതിനെ നമുക്ക് കാണുവാൻ സാധിക്കും.
0: വിദേശ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളെ കേരളത്തിൽ തന്നെ നിലനിർത്താൻ ലക്ഷ്യമിട്ടുള്ള നോളജ് വാലി പദ്ധതിയെയും ജെൻസി തലമുറയ്ക്കുള്ള 50 കോടിയുടെ പാക്കേജിനെയും കുറിച്ച് സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ അനിതകുമാരി,
2: കേരളത്തിലെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി പോലെ ഇപ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ കേരള നോളജ് വാലി പദ്ധതി എന്നുള്ളത്. കാരണം ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായിട്ട് കേരളത്തിനെ ഉയർത്തണം എന്നുള്ള ഉദ്ദേശമാണ് ഇതുകൊണ്ട് മനസ്സിലാവുന്നത്. ശരിക്കും അവർ അതിനു വേണ്ടിയിട്ട് ഒരു ഉപദേശക സമിതി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവരുടെ മാർഗനിർദ്ദേശങ്ങൾ കൂടെ എടുത്തുകൊണ്ട് ഇന്ത്യയിലും വിദേശത്തും മുൻനിര സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ച് വളരെ ദൃഢമായിട്ടുള്ള ഒരു വ്യവസായവും അക്കാദമിക് ഇത് രണ്ടും കൂടെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ബന്ധമാണ്. ഇങ്ങനെ വരുമ്പോൾ ഈ ലോകോത്തര നിലവാരത്തിലുള്ള ഈ അവസരങ്ങൾ കേരളത്തിലെ കുട്ടികൾക്ക് കണ്ടെത്താനും അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഗവേഷണ നേട്ടങ്ങൾ അത് വെച്ചിട്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അങ്ങനെ നമ്മളെ കേരളത്തിനെ ശരിക്കും പറഞ്ഞാൽ ഏഷ്യയിലെ ഒരു ഭൗതിക തലസ്ഥാനമായിട്ട് മാറ്റാനുള്ള ഒരു, അതായത് നമ്മുടെ കുട്ടികളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരു സംരംഭമായിട്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സ്വകാര്യ സർവകലാശാല ബില്ലില് മാറ്റങ്ങൾ, അതിന് ആവശ്യത്തിന് അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി ചെയ്യുന്നുള്ള ആ ഒരു പ്രഖ്യാപനം. അതൊരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായിട്ട് നമുക്ക് അതിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയിരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ ഒരു പദ്ധതി. പക്ഷെ അതിനു വേണ്ടിയിട്ട് 100 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജെൻസി കുട്ടികളെ ആകർഷിക്കുക എന്നുള്ളത് എല്ലാ സംസ്ഥാനങ്ങളുടെയും അല്ലെങ്കിൽ രാജ്യങ്ങളുടെയും ഒരു വെല്ലുവിളിയാണ് ഇപ്പോ. അപ്പൊ അവരെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ജെൻസി സ്കീം ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതിനും അവർക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് 50 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് മനസ്സിലാവുന്നത് ഈ സമകാലീന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമുകളായിട്ട് നമുക്ക് കരുതാവുന്നതാണ്.
0: സിനിമയെ വ്യവസായമായി പ്രഖ്യാപിച്ചതിലൂടെയും കൊച്ചിയിലെ പുതിയ ഫിലിം സിറ്റിയിലൂടെയും കലാരംഗത്തുണ്ടാകുന്ന പുത്തൻ പ്രതീക്ഷകളെക്കുറിച്ച് ചലച്ചിത്ര സംവിധായകൻ ഡോക്ടർ ബിജു.

0: രണ്ട് നിർദ്ദേശങ്ങളാണ് ഇപ്പോ ബജറ്റിൽ ഉള്ളത്. ഒന്ന് സിനിമയെ വ്യവസായമായിട്ട് പ്രഖ്യാപിക്കുന്നത് കൊച്ചി കേന്ദ്രീകരിച്ച് ഒരു സിറ്റി എന്നുള്ള രൂപത്തിൽ പല കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യും എന്നുള്ളതുമാണ്. അപ്പൊ അതിലും സിനിമയെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നത് എപ്പോഴും മികച്ചൊരു കാര്യമാണ്. കാരണം സിനിമയൊരു ഇൻഡസ്ട്രി തന്നെയാണ്. അപ്പൊ അതിന് ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ് കിട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കൂടി പല കാര്യങ്ങളും കുറച്ചുകൂടി റിജിഡ് ഫോം ഉണ്ടാവും. ഇപ്പൊ അതൊരു വളരെ ലൂസായിട്ടാണ്. നിയമനിർമ്മാണങ്ങളായാലും അതിന്റെ എക്യൂഷൻസ് ആയാലും ഒക്കെ ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ വരുമ്പോൾ അതിനൊക്കെ കൃത്യത ഉണ്ടാവും. അപ്പൊ അത് കുറച്ചുകൂടി കൺട്രോൾഡ് ആവാനുള്ള ഒരു സാധ്യതകളുണ്ട്. രണ്ടാമത് ഈ ഫിലിം സിറ്റി എന്നുള്ള ഒരു ആശയവും തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം നമ്മൾ ദേശീയ അന്തർദേശീയമായിട്ടുള്ള പല സിനിമകളുടെയും യൂണിറ്റുകളെ നമുക്ക് കേരളം പോലെയുള്ള വളരെ മനോഹരമായ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് ചിത്രീകരണത്തിനായിട്ട് കൊണ്ടുവരാൻ സാധിക്കുക. ഒപ്പം ഫിലിം ഫെസ്റ്റിവൽ കോംപ്ലക്സ് കൂടി ഉൾപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് ചലച്ചിത്രമേളയെ കൂടി റിവൈവ് ചെയ്യാവുന്ന തരത്തിൽ നാഷണൽ ലെവലിൽ തന്നെ നമുക്കൊരു സ്റ്റുഡിയോ കോംപ്ലക്സ് ഉണ്ടാവുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം ഏറ്റവും ചെലവ് കുറച്ചുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ സംവിധാനം ഉള്ള ഒരു പക്ഷേ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കേരളത്തിലാണ്.
1: റബ്ബർ വില 250 രൂപയാക്കി ഉയർത്തിയതും കൃഷിക്ക് വകയിരുത്തിയ വലിയ തുകയും കർഷകർക്ക് എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് വിശദീകരിക്കുകയാണ് കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അലക്സ് ഒഴുകയിൽ.
2: ഈ ബഡ്ജറ്റിൽ റബ്ബറിന് താങ്ങുവില 250 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ റബ്ബറിന് വില 270-275 രൂപ റേഞ്ചിലാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 2-3 മാസമായിട്ട് റബ്ബർ വില ഉയർന്നു നിൽക്കുകയാണ്. ആ റേഞ്ചിൽ തന്നെ UDF പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് റബ്ബറിന് 300 രൂപ താങ്ങുവിലയാക്കും എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് ഗ്രാമീണ മേഖലകളിൽ റബ്ബർ മേഖലകളിൽ പ്രത്യേകിച്ചൊരു ഇമ്പാക്ട് ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം നിലവിൽ പ്രഖ്യാപിച്ച താങ്ങുവിലയേക്കാൾ 25 രൂപയോളം കൂടുതലാണ് നിലവിലുള്ള മാർക്കറ്റ് റേറ്റ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇതൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാവുകയോ ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായി UDF പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ റബ്ബറിന് 300 രൂപ താങ്ങുവിലയായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ചിഫയുടെ നിലപാട്.
1: കലാലയങ്ങളിൽ പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി പ്രഖ്യാപിച്ച മകൾക്കൊപ്പം പദ്ധതിയെക്കുറിച്ചുള്ള ഒരു വിദ്യാർത്ഥിനിയുടെ പ്രതികരണം.
3: എന്റെ പേര് ആൻ സെബാസ്റ്റ്യൻ. 2026 പുതിയ UDF സർക്കാരിന്റെ ബഡ്ജറ്റിൽ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ജെൻസികൾക്കും ഒക്കെ വേണ്ടി ഒരുപാട് പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മകൾക്കൊപ്പം എന്ന ഒരു പേര് നൽകിക്കൊണ്ട് ക്യാമ്പസിലെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥിനികളുടെ സുരക്ഷയ്ക്കും കൂടുതൽ ഉന്നമനത്തിനും വേണ്ടി പ്രത്യേകം കാര്യങ്ങൾ നേതൃത്വം കൊടുക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയത് വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ്.
1: വിദ്യാർത്ഥിനിയായ ദേവു കൃഷ്ണ എസ് നാഥ്.
4: മകൾക്കൊപ്പം എന്ന പദ്ധതി വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് തങ്ങളുടെ വീടുകളിൽ തന്നെയാണ്. അടുത്തുള്ള ബന്ധുക്കളായിരിക്കാം അവരെ പീഡിപ്പിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ പല കേസസും റിപ്പോർട്ട് ചെയ്യാതെ പോകുന്നുണ്ട്. ചിലപ്പോൾ പേടിച്ചിട്ടാകാം, അല്ലെങ്കിൽ ഭീഷണി മൂലമാകാം. സോ സ്കൂളിലെ അധ്യാപകരും ട്യൂഷൻ ക്ലാസ്സിലെ ടീച്ചർമാരും അമ്മമാരും ഒക്കെ കുറെ കൂടെ ശ്രദ്ധ കൊണ്ടുവരണം പെൺകുട്ടികളിൽ. അവരിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, അവർ സംസാരിക്കാതെ വരുമ്പോൾ ബിഹേവിയറൽ ചേഞ്ചസ് കാണിക്കുമ്പോൾ അതനുസരിച്ച് ആക്ഷൻസ് എടുക്കേണ്ടത് അനിവാര്യമാണ്. അതേപോലെ തന്നെ ചൈൽഡ് ലൈൻ സിസ്റ്റവും വളരെ സ്ട്രോങ് ആക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ റീസെന്റ് നടന്ന നെടുമങ്ങാട് കേസിൽ അമ്മമ്മ വിളിച്ച് പറയുമ്പോൾ അത് റെസ്പോണ്ട് ചെയ്ത കോള് റെസ്പോണ്ട് ചെയ്ത ആളിൽ നിന്നുണ്ടായ റെസ്പോൺസ് വളരെ മോശമായിരുന്നു. എൻ്റെ അയാൾക്കെതിരെ ആക്ഷൻ എടുത്തെങ്കിൽ പോലും അത്തരം സിസ്റ്റം കുറെ കൂടെ സ്ട്രോങ് ആകണം. ഇവിടെ പെൺകുട്ടികൾക്ക് അവയർനെസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ചൈൽഡ് ലൈനിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ സിസ്റ്റത്തിനും സമൂഹത്തിനും കൂടെയാണ് അവയർനെസ് കൊടുക്കേണ്ടുന്നത്.
1: ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ചതിലൂടെ ഹരിത വാഹന വിപണിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് ഒരു ഉപഭോക്താവ്.
5: ഞാൻ കെന്നി ജേക്കബ്. ഞാനൊരു ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്ന ആളാണ്. കേരള സർക്കാർ പുതിയ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മാറ്റങ്ങൾ, അതായത് 40 ലക്ഷം രൂപയ്ക്ക് താഴെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ചത് വളരെ നല്ല ഒരു തീരുമാനമാണെന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഇലക്ട്രിക് വാഹനങ്ങൾ പലരും ഇപ്പോൾ വാങ്ങിക്കാതിരിക്കുന്നതിന് ഒരു കാരണം റോഡിലിറങ്ങുമ്പോൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴുള്ള ഉയർന്ന വിലയാണ്. അതൊന്ന് കുറഞ്ഞാൽ തന്നെ ധാരാളം ആളുകൾ കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാനൊരു സാധ്യതയുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എണ്ണ ഇമ്പോർട്ട് ഒരു കുറവ് വരാൻ അത് സഹായിക്കും. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് പ്രിസർവ് ചെയ്യാനും അത് സഹായിക്കും. മാത്രമല്ല വൈദ്യുതി എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ പുരപ്പുറത്തൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് നമുക്ക് മറ്റു രാജ്യങ്ങളിൽ ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അത് ഒരു ഡീസെൻട്രലൈസ്ഡ് രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഭാവിയിലേക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും.
1: അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, സാമൂഹിക സുരക്ഷ, കായികം, സാംസ്കാരിക മേഖലകൾ എന്നിവയ്ക്കും ബജറ്റിൽ പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നാണ് പ്രഖ്യാപനങ്ങൾ സൂചിപ്പിക്കുന്നത്. മലബാർ മേഖലയിൽ ലോകോത്തര ഫുട്ബോൾ സ്റ്റേഡിയത്തിനായി 50 കോടി രൂപ, വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിനായി 192 കോടി രൂപ, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കായി 10 കോടി രൂപ എന്നിവ വകയിരുത്തിയതും ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തിന്റെ വരുമാന അടിത്തറ വിപുലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ചില പുതിയ നികുതി നിർദ്ദേശങ്ങളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു ബജറ്റിന്റെ വിജയം നിർണയിക്കുന്നത് പ്രഖ്യാപനങ്ങളുടെ എണ്ണമല്ല, മറിച്ച് സമയബന്ധിതമായും കാര്യക്ഷമമായും അവ നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്നതാണ്. ബജറ്റ് ഒരു സാമ്പത്തിക രേഖ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വികസന ദിശയും ഭരണകൂടത്തിന്റെ മുൻഗണനകളും പ്രതിഫലിപ്പിക്കുന്ന ഒരു പൊതുപ്രമാണം കൂടിയാണ്. പ്രഖ്യാപനങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.

0: ഇതുവരെ കേട്ടത് പ്രഭാതഭേരി.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ June 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ June 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് June 28 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്ത്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ എം പിമാരെയും എം എൽ എമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്റ്റിയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹി ഒഡീഷയിലെത്തി. എയിംസ് ഭുവനേശ്വർ സാറ്റലൈറ്റ് സെന്ററും റായ്രംഗ്പൂരിലെ സബ് ഡിവിഷണൽ ആശുപത്രിയിൽ മെഗാ ഹെൽത്ത് ക്യാമ്പും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മയൂർഭഞ്ച് ജില്ലയിലെ ദണ്ഡബോസ് വിമാനത്താവളത്തിൽ നിശ്ചയിച്ചിരുന്ന ലാൻഡിംഗ് റദ്ദാക്കി പശ്ചിമബംഗാളിലെ കലേകുണ്ടെ വിമാനത്താവളത്തിൽ നിന്ന് റായ്രംഗ്പൂരിലേക്ക് റോഡ് മാർഗമാണ് രാഷ്ട്രപതി എത്തിയത്. സംസ്ഥാനങ്ങൾ എം പിമാരെയും എം എൽ എമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് ജെ പി നദ്ദ ആവശ്യപ്പെട്ടു. ക്ഷയരോഗമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഓൺലൈനിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യമന്ത്രിമാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും നദ്ദ ചർച്ച നടത്തി. ഓരോ ക്ഷയരോഗ കേസും തിരിച്ചറിയുന്നതിന് ഒരു ദുർബല വ്യക്തിയും പിന്നിലല്ലെന്ന് ഉറപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യം ശ്രദ്ധേയ പുരോഗതി കൈവരിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2014 ഒരു ലക്ഷം ജനസംഖ്യയിൽ 243 ക്ഷയരോഗ കേസുകളാണ് ഉണ്ടായതെങ്കിൽ 2024 അത്

0: ഏഴായി കുറഞ്ഞെന്നും അദ്ദേഹം യോഗത്തെ അറിയിച്ചു. കഴിഞ്ഞ 2 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്ക് ക്ഷയരോഗ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും JP നദ്ദ പറഞ്ഞു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2279,000 പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് NTA അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 2 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരെ പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ CCTV നിരീക്ഷണം, ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയോടെ GPS കേബിൾ വാഹനങ്ങൾ എന്നിവയുണ്ടാകും. തെറ്റായ വിവരങ്ങൾ തടയുന്നതിനും ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് മേൽ സജീവ നിരീക്ഷണം ഉണ്ടാകുമെന്നും NTA വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം ഇതുവരെ 120 പേർക്കാണ് രോഗം ബാധിച്ചത്. 5 പേർ മരിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഷിഗല്ലയടക്കം രോഗങ്ങൾ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിച്ച ഷൂട്ടൌട്ട് ഷിഗല്ല ക്യാമ്പയിൻ്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി നടക്കാവ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കിണർ ക്ലോറിനേഷൻ നടത്തുകയും കുട്ടികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട്. നിപ്പ ബാധിച്ച് രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 ലെ 56 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ നാഷണൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീം ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുമായി ചർച്ച നടത്തി. നിപ്പ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം വിലയിരുത്തലുകൾ കലക്ടറുമായി പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഇന്ത്യയിലെ പരിവർത്തനാത്മക സംരംഭങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ രാജ്യത്തിന്റെ ഹൈടെക് മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഘടനാപരമായ പരിവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. ഇതിൽ 2 പ്രധാനപ്പെട്ട സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ, ബഹിരാകാശ മേഖലകൾ, ദേശീയ സുരക്ഷാ സാമ്പത്തിക പ്രതിരോധ ശേഷി, ഡിജിറ്റൽ പരമാധികാരം, ഭാവി മത്സരക്ഷമത എന്നിവയുടെ അടിത്തറയിലാണ് രാജ്യത്തെ സെമി കണ്ടക്ടർ വ്യവസായം വികസിച്ചത്. 76,000 കോടി രൂപ ചെലവഴിച്ച് 2021 ഡിസംബറിൽ രാജ്യം സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചു. ഭാവി തൊഴിൽ ശക്തി സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 1,000 കോടി രൂപയാണ് ഈ മേഖലയിൽ വകയിരുത്തിയത്. രാജ്യത്തിന്റെ ബഹിരാകാശ നയം 2023 സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഉപഗ്രഹ വിക്ഷേപണ ഡേറ്റ ശേഖരണം, ഗ്രൌണ്ട് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തി നൽകി. 2014 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 1-ൽ നിന്ന് 400-ലധികമായി ഉയർന്നു. ഇത് രാജ്യത്തിന്റെ കുതിച്ചുയരുന്ന സ്വകാര്യ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകി. നമ്മുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ഏകദേശം 8.4 ബില്യൺ ഡോളർ എന്നത് 10 വർഷത്തിനുള്ളിൽ 5 മടങ്ങായി വളരുമെന്നാണ് പ്രതീക്ഷ.
0: കേന്ദ്രസഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ 4 ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനം കവരത്തിയിൽ തുടരുന്നു. ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നിർണായക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി അധ്യക്ഷത വഹിച്ചു. കലക്ടർ ശിവം ചന്ദ്ര, പരിസ്ഥിതി വനം വകുപ്പ് സെക്രട്ടറി രാജ്യത്തിലേക്ക് ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. ലക്ഷദ്വീപിന്റെ ജൈവ വൈവിധ്യം, മത്സ്യബന്ധന വിഭവങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധ ശേഷി എന്നിവയ്ക്ക് നിർണായകമായ പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി. സമുദ്രതീര പരിസ്ഥിതി വ്യവസ്ഥകളുടെ സംരക്ഷണവും ആരോഗ്യവും സംബന്ധിച്ച വിവിധ വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്തതെന്ന് സഹമന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വാഷിംഗ്ടണിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ഇതോടെ മെക്സിക്കോയ്ക്ക് ശേഷം നോക്കൌട്ടിൽ കടക്കുന്ന 2-ാമത്തെ ടീമായി അമേരിക്ക മാറി. പുലർച്ചെ 3:30 ഗ്രൂപ്പ് സി മത്സരത്തിൽ മൊറോക്കോ സ്കോട്ട്ലാൻഡിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു.

0: ബ്രസീൽ ഹെയ്ത്തി മത്സരം പുലർച്ചെ 6 ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീൽ 2 ഗോൾ നേടി. ഫിലാഡൽഫിയയിലാണ് മത്സരം. അടുത്ത മത്സരം രാവിലെ 8:30 തുർക്കിയയും പരാഗ്വേയും തമ്മിലാണ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് മകം കലം വരവ്. മുഴക്കുന്ന് നല്ലൂരിൽ നിന്ന് നല്ലൂരന്മാർ എന്നറിയപ്പെടുന്ന തറവാട്ട് സ്ഥാനികരാണ് കലങ്ങൾ എഴുന്നള്ളിച്ച് അക്കരെ കൊട്ടിയൂരിലെത്തിക്കുക. മൂന്നാമത്തെ ചതുശ്ശതമായ ആയില്യം ചതുശ്ശതം ഇന്നലെ പൂർത്തിയായി. അവസാനത്തെ ചതുശ്ശതം ചൊവ്വാഴ്ചയാണ്. ഉച്ചശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. തുടർന്ന് 24 തൃക്കലശാട്ടോടെ വൈശാഖോത്സവം സമാപിക്കും. വർഷത്തിൽ 28 ദിവസം മാത്രം നടക്കുന്ന വൈശാഖോത്സവത്തിൽ ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടു വരുന്നത്.
0: മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 10 തന്ത്രി മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് സഹസ്രകലശ അഭിഷേകവും വൈകിട്ട് പടിപൂജയും പുഷ്പാഭിഷേകവും നടത്തി. കർക്കിടക മാസ പൂജയ്ക്കായി അടുത്ത മാസം 16 നട വീണ്ടും തുറക്കും. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. 10 വർഷമായി കടുത്ത അവഗണന നേരിട്ട മെഡിക്കൽ കോളേജിന് പുതിയ ബജറ്റ് വിഹിതം ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ നാദാപുരം മണ്ഡലത്തിന് 20 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അനുവദിച്ചതായി KM അഭിജിത്ത് MLA അറിയിച്ചു. 5 കോടിയുടെ വിലങ്ങാട് പ്രത്യേക പാക്കേജും മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് 15 കോടി 5 ലക്ഷം രൂപയുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിൽ ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പ്രതിഷേധം അറിയിച്ചു. ഭിന്നശേഷി പെൻഷൻ പ്രത്യേകമായി പരിഗണിച്ച് PRD ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് 25% മറ്റ് അവശ്യ വിഭാഗങ്ങൾക്ക് നൽകുന്ന പെൻഷനേക്കാൾ വർദ്ധിപ്പിക്കണമെന്ന കാഴ്ചപരിമിതരുടെ ആവശ്യം ഗവൺമെന്റ് അംഗീകരിച്ചില്ലെന്ന് KFB കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബജറ്റ് കോഴിക്കോട് ജില്ലയ്ക്ക് വികസന കുതിപ്പേകുമെന്ന് വിലയിരുത്തൽ. നഗരത്തിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്ന ലൈറ്റ് മെട്രോ പദ്ധതി. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെ ബജറ്റ് പ്രഖ്യാപനം കോഴിക്കോടിന്റെ മുഖച്ഛായ മാറ്റുമെന്നാണ് കരുതുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ MPമാരെയും MLAമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്ത്തിയെ നേരിടുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീലിന് 3 ഗോൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ, അനന്തപുരി തുടരുന്നു. ഒരു ഗാനം കേൾക്കാം ഇപ്പോൾ. വന്ദനം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. രചന ശിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: നമസ്തേ അനന്തപുരിയിലെ, ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ഇതാ, വന്യജീവി സംരക്ഷണവും വെറ്റിനറി സയൻസും കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ സംയോജിത ആഗോള സർവകലാശാല ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി. വന്യജീവി സംരക്ഷണവും വെറ്റിനറി സയൻസും കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ സംയോജിത ആഗോള സർവകലാശാല ഏതാണ്? ഉത്തരത്തിനായി കാത്തിരിക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ ഇന്ന് പ്രധാനമന്ത്രി കിസാൻ ഉത്സവ ദിനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തിനും ഉഷ്ണമേഖലാ കിഴങ്ങുവിള അധിഷ്ഠിത കാർഷിക ഭക്ഷ്യവ്യവസ്ഥകളെക്കുറിച്ചുള്ള കർഷക പങ്കാളിത്ത സംവാദത്തിനും ആതിഥേയത്വം വഹിക്കുന്നു. പെട്രോളിയം പ്രകൃതിവാതക ടൂറിസം വകുപ്പുകളുടെ കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വെബ് സംപ്രേഷണത്തിലൂടെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണം നിർവഹിക്കും. തുടർന്ന് കർഷകർക്ക് വിവിധ കിഴങ്ങുവിളകളുടെ നടീൽ വസ്തുക്കൾ വിതരണം ചെയ്യും. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ MLA ശ്രീ വി മുരളീധരൻ അധ്യക്ഷതയും സ്ഥാപക ഡയറക്ടർ ഡോ ജി ബൈജു സ്വാഗത പ്രസംഗവും ആലത്തറ വാർഡ് കൌൺസിലർ ശ്രീമതി KP ബിന്ദു പ്രത്യേക പ്രഭാഷണവും നടത്തും. ഇന്ന് ICAR കൃഷിവിജ്ഞാന കേന്ദ്രം മിത്രനികേതനും കർഷക യുവമോർച്ചയും സംയുക്തമായി കാർഷിക ശില്പശാലയും ഖേത് ബജാവോ അഭിയാൻ ബോധവൽക്കരണ പരിപാടിയും നടത്തുന്നു. ജൂൺ മാസം 1 മുതൽ 30 വരെ രാജ്യവ്യാപകമായി നടക്കുന്ന ഖേത് ബജാവോ അഭിയാൻ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ സുസ്ഥിരമായ കാർഷിക ഉൽപാദനം സാധ്യമാക്കുന്നതിലേക്ക് പ്രകൃതി കൃഷി, സംയോജിത വളപ്രയോഗ രീതികൾ, സംയോജിത കീടരോഗ നിയന്ത്രണ മാർഗ്ഗങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള ക്ലാസുകൾ വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ നയിക്കും. തുടർന്ന് വൈകിട്ട് 4 മണിയോടുകൂടി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 23-ാം ഗഡു വിതരണത്തിന്റെ തത്സമയ സംപ്രേഷണം കൃഷിവിജ്ഞാന കേന്ദ്രം സംഘടിപ്പിക്കുന്നതാണ്. ഇതോടനുബന്ധിച്ച് നടക്കുന്ന കാർഷിക സെമിനാറിന്റെ ഉദ്ഘാടനം അരുവിക്കര MLA അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ നിർവഹിക്കുന്നതാണ്.

0: പത്തനംതിട്ട ജില്ലയിലെ ഏനാദിമംഗലം പഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് ഉണർവേകി പുതിയ കൂട്ടുകൃഷി പദ്ധതിക്ക് തുടക്കമാകുന്നു. ഏനാദിമംഗലം പഞ്ചായത്തിലെ തിരുമങ്ങാട് തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൂട്ടുകൃഷി ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം ഈ മാസം 23 രാവിലെ 11 മണിക്ക് വിത്തുനടീൽ ഉത്സവത്തോടെ നടക്കുന്നു. തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടെ കൃഷിയിടത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിനായി CHM പദ്ധതിയിൽ സോളാർ ഫെൻസിംഗ്, പഞ്ചായത്തിന്റെ സമഗ്ര തരിശുനില കൃഷി പദ്ധതി പ്രകാരം ഹെക്ടറിന് 37,000 രൂപ വീതം ധനസഹായം, VDP പദ്ധതി വഴി എല്ലാത്തരം പച്ചക്കറി തൈകളും ഉയർന്ന ഗുണമേന്മയുള്ള വിത്തുകളും ലഭ്യമാക്കിയാണ് ഈ കാർഷിക മുന്നേറ്റം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല ബ്ലോക്കിന് കീഴിലുള്ള കുളക്കട, മേലില, ഉമ്മന്നൂർ, മൈലം, പവിത്രേശ്വരം, വെട്ടിക്കവല എന്നീ കൃഷിഭവനുകളിൽ 6 വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് വെട്ടിക്കവല ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447-248-729. ഓണക്കാല ചെണ്ടുമല്ലി കൃഷിക്കായി അമ്പലവയൽ സെന്റർ ഫോർ എക്സലൻസിൽ ഹൈബ്രിഡ് തൈകൾ തയ്യാറായിട്ടുണ്ട്. 100 മുകളിൽ ഹൈബ്രിഡ് തൈകൾ വാങ്ങുന്നവർക്ക് വില 4.50 രൂപയും 100 താഴെ തൈകൾക്ക് 5 രൂപയുമാണ് വില. തൈകൾ അമ്പലവയൽ ഫാമിലെ 6A സെയിൽസ് കൌണ്ടറിൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 9447-698-643 എന്ന നമ്പരിൽ വിളിക്കുക. കോഴിക്കോട് ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് ബാങ്ക് റോഡിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന് കീഴിലെ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്ട് ഓഫീസിലാണ് കൺട്രോൾ റൂം. മൃഗങ്ങളിലെ രോഗലക്ഷണങ്ങൾ, വവ്വാലുകളുടെ സാന്നിധ്യം തുടങ്ങിയ വിവരങ്ങൾ 0495-276-2050 എന്ന കൺട്രോൾ റൂം നമ്പറിൽ അറിയിക്കാം. ക്ഷീരവികസന വകുപ്പിന്റെ ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡിന്റെ തിരുവനന്തപുരം നോഡൽ ഓഫീസിലേക്ക് ക്ഷീരജാലകം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഫീൽഡ് തലത്തിൽ ക്ഷീരകർഷകരെയും ക്ഷീരസംഘങ്ങളെയും സഹായിക്കുന്നതിനും ഓൺലൈൻ ജോലികൾ നിർവഹിക്കുന്നതിനും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഒരൊഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിനായി അപേക്ഷ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9446-453-247. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് June 20, ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയണ്ടേ? ഇതാ കേട്ടോളൂ.
2: ചരിത്രത്തിൽ ഇന്ന്
3: കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളുടെ ചരിത്രഗതി മാറ്റിയെഴുതിയ ഉദയം പേരൂർ സൂനഹദോസ് ആരംഭിച്ചത് 1899 June 20 ഗോവയിലെ ലത്തീൻ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സിസ് ദി മെനസസിന്റെ നേതൃത്വത്തിലാണ് എറണാകുളത്തിനടുത്തുള്ള ഉദയം പേരൂരിൽ ഈ സമ്മേളനം വിളിച്ചു ചേർത്തത്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ റോമൻ കത്തോലിക്ക സഭയുടെയും പോർച്ചുഗീസുകാരുടെയും പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഈ സമ്മേളനത്തോടെ കേരളത്തിലെ പരമ്പരാഗത സഭാ ആചാരങ്ങളിൽ വലിയ മാറ്റങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഇതിനെതിരെയുണ്ടായ ശക്തമായ പ്രതിഷേധമാണ് പിന്നീട് ചരിത്രപ്രസിദ്ധമായ കൂനൻ കുരിശ് സത്യം എന്ന വലിയ പിളർപ്പിലേക്ക് വഴിമാറിയത്. മലയാള സാഹിത്യത്തിനും ചരിത്ര ഗവേഷണങ്ങൾക്കും വലിയ സംഭാവനകൾ നൽകിയ ശൂരനാട് കുഞ്ഞൻപിള്ള അന്തരിച്ചത് 1995 June 20. തിരുവനന്തപുരം സർവകലാശാലയുടെ മലയാളം ലെക്സിക്കൻ ചീഫ് എഡിറ്ററായി അദ്ദേഹം ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, പത്മശ്രീ തുടങ്ങിയ ഒട്ടനവധി പുരസ്കാരങ്ങൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. പ്രാചീന കൃതികളുടെ പുനഃപ്രസിദ്ധീകരണത്തിലും ശാസ്ത്രീയമായ ചരിത്രരചനയിലും അദ്ദേഹം വലിയൊരു മാതൃകയായിരുന്നു. മലയാള ഭാഷയുടെ വേരുകളെക്കുറിച്ചും കേരള സംസ്കാരത്തെക്കുറിച്ചും അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ ഇന്നും ഗവേഷകർക്ക് വലിയൊരു അവലംബമാണ്. 1756 June 20 ഇന്ത്യൻ ചരിത്രത്തിൽ കുപ്രസിദ്ധമായ ബ്ലാക്ക് ഹോൾ ഓഫ് കൽക്കട്ട സംഭവം നടന്നത്. ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൌല കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം കോട്ട പിടിച്ചടക്കിയതിനെ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായത്. പിടിക്കപ്പെട്ട ഏകദേശം 146 ബ്രിട്ടീഷ് സൈനികരെയും

0: പേറ്റന്റ് നേടിയത് 1840 ജൂൺ 20-നാണ്. ദൂരസ്ഥലങ്ങളിലേക്ക് കമ്പി സന്ദേശങ്ങൾ അയക്കാൻ സഹായിക്കുന്ന മോഴ്സ് കോഡ് വികസിപ്പിച്ചെടുത്തതും ഇദ്ദേഹമാണ്. ഈ കണ്ടുപിടുത്തത്തോടെ വിവരങ്ങൾ ലോകത്തിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് മിനിറ്റുകൾക്കുള്ളിലെത്തിക്കാൻ സാധിച്ചു. മലയാള ചലച്ചിത്ര സംഗീത ലോകത്തിന് അനശ്വരങ്ങളായ നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച അതുല്യ പ്രതിഭ എം ജി രാധാകൃഷ്ണൻ 1940 ജൂൺ 20-ന് ആലപ്പുഴയിലെ ഹരിപ്പാടാണ് ജനിച്ചത്. ആകാശവാണിയിൽ സംഗീത സംവിധായകനായാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. അച്ഛനെയാണ് എനിക്കിഷ്ടം, അനന്തഭദ്രം എന്നീ ചിത്രങ്ങളിലെ സംഗീത സംവിധാനത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തയായ ഭരണാധികാരി വിക്ടോറിയ രാജ്ഞി അധികാരമേറ്റത് 1837 ജൂൺ 20-നാണ്. തന്റെ അമ്മാവനായ വില്യം 4-ാം രാജാവിന്റെ മരണത്തെ തുടർന്നാണ് 18-ാം വയസ്സിൽ അവർ ബ്രിട്ടന്റെ രാജ്ഞിയായത്. ഏകദേശം 63 വർഷത്തിലധികം നീണ്ടുനിന്ന അവരുടെ ഭരണകാലം വിക്ടോറിയൻ യുഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലോകമെമ്പാടും ജൂൺ 20 ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നു. 1951 അഭയാർത്ഥി കൺവെൻഷന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് 2001 ജൂൺ 20-നാണ് ആദ്യമായി ഈ ദിനം ആചരിച്ചത്. ലോക കപ്പൽ ഗതാഗത ചരിത്രത്തിൽ ആദ്യമായി നീരാവി ശക്തി ഉപയോഗിച്ച് അറ്റ്ലാന്റിക് സമുദ്രം മുറിച്ചു കടന്ന SS സാവന്ന എന്ന കപ്പൽ ലിവർപൂളിൽ എത്തിച്ചേർന്നത് 1819 ജൂൺ 20-നാണ്. അമേരിക്കയിലെ ജോർജിയയിൽ നിന്നും മെയ് 22 പുറപ്പെട്ട കപ്പൽ ഏകദേശം 29 ദിവസങ്ങൾ കൊണ്ടാണ് യാത്ര പൂർത്തിയാക്കിയത്. യാത്രയുടെ ഭൂരിഭാഗം സമയവും പായ്ക്കപ്പൽ രീതിയിലാണ് സഞ്ചരിച്ചതെങ്കിലും നീരാവി എഞ്ചിൻ ഉപയോഗിച്ചുള്ള ഈ യാത്ര പുതിയൊരു പരീക്ഷണമായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ ഇന്ത്യൻ ഭൌതിക ശാസ്ത്രജ്ഞൻ പ്രൊഫസർ കോട്ട് ചെർലകോട്ട രംഗധാമ റാവു അന്തരിച്ചത് 1972 ജൂൺ 20-നാണ്.
1: ചരിത്രത്തിൽ ഇന്ന്
2: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
3: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹേ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: മംഗളം നേരുന്നു എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും കല്യാണി മേനോനും പാടിയ ഗാനം കേൾക്കാം. രചന MD രാജേന്ദ്രൻ, സംഗീതം ഇളയരാജ.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ഫാറ്റി ലിവർ, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ ശിൽപ കെ നാഥ് സംസാരിക്കുന്നു.
4: നമ്മുടെ കരളിന്റെ കോശങ്ങളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ കരളിൽ ചെറിയ അളവിൽ കൊഴുപ്പ് ഉണ്ടാകാറുണ്ട്. എന്നാൽ കരളിന്റെ ആകെ തൂക്കത്തിന്റെ 5 മുതൽ 10% കൂടുതൽ കൊഴുപ്പ് ആകുന്നത് ആരോഗ്യത്തിന് ദോഷകരമാണ്. ഇത് പ്രധാനമായും 2 തരത്തിലുണ്ട്. ആദ്യത്തേത് മദ്യപിക്കാത്തവരിലും അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ. ഇതിനെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് വിളിക്കും. രണ്ടാമത്തേത് അമിത മദ്യപാനം മൂലം കരളിന് സംഭവിക്കുന്ന തകരാറുകൾ. ഇത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് അറിയപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ ഫാറ്റി ലിവറിന് പ്രത്യേക ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാറില്ല. എന്നാൽ ചിലരിൽ വയറിന്റെ മുകൾ ഭാഗത്ത് വലതുവശത്തായി അനുഭവപ്പെടുന്ന നേരിയ വേദന അല്ലെങ്കിൽ അസ്വസ്ഥത, അമിതമായി ക്ഷീണവും തളർച്ചയും, വിശപ്പില്ലായ്മ, കരൾ വീങ്ങുന്നത് കാരണം വയറിൽ ഭാരം അനുഭവപ്പെടുക തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കാണപ്പെടാം. ശരീരത്തിലെ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന തകരാറുകൾ മൂലമാണ് പ്രധാനമായും കൊഴുപ്പ് കരളിൽ അടിയുന്നത്. കുടവയറുള്ളവരിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹം, കൊളസ്ട്രോൾ, തെറ്റായ ഭക്ഷണരീതി, വ്യായാമമില്ലായ്മ എല്ലാം ഫാറ്റി ലിവറിന് കാരണമാകുന്നു. ലക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ പലപ്പോഴും മറ്റ് ആവശ്യങ്ങൾക്കായി നടത്തുന്ന പരിശോധനകളിലൂടെയാണ് ഇത് കണ്ടെത്തുന്നത്. കരളിന്റെ വലിപ്പവും കൊഴുപ്പിന്റെ അളവും അറിയാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം അൾട്രാസൗണ്ട് സ്കാനിംഗ് ആണ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന രക്തപരിശോധനയിലൂടെ കരളിന്റെ പ്രവർത്തനക്ഷമതയും ലിവർ എൻസൈമുകളുടെ വ്യതിയാനവും മനസ്സിലാക്കാനാകും. കരളിന് എത്രത്തോളം കടുപ്പം സംഭവിച്ചു എന്ന് നോക്കുന്ന ആധുനിക പരിശോധനയാണ് ഫൈബ്രോസ്കാൻ. പഞ്ചസാര, മധുരപലഹാരങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്കുകൾ, ബേക്കറി സാധനങ്ങൾ, അമിതമായ ചോറ്, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, പോത്തിറച്ചി, പന്നിയിറച്ചി, ആട്ടിറച്ചി മുതലായവ ഒഴിവാക്കേണ്ടതാണ്. നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളായ ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, തവിട് കളയാത്ത അരി, ഓട്സ്, മുഴുധാന്യങ്ങൾ, വാൾനട്ട്, ഒമേഗ 3 അടങ്ങിയ ചെറുമത്സ്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഫാറ്റി ലിവറിന് ഫലപ്രദമായ മരുന്നുകളോടൊപ്പം ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ടതും അനിവാര്യമാണ്. ശരീരഭാരം 5 മുതൽ 10% കുറയ്ക്കുന്നത് കരളിലെ കൊഴുപ്പ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. ദിവസവും കുറഞ്ഞത് 30 മുതൽ 40 മിനിറ്റ് നടപ്പ് ശീലമാക്കുക. മദ്യം കരളിന്റെ കോശങ്ങളെ നശിപ്പിക്കുകയും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് വേഗത്തിലാക്കുകയും ചെയ്യും. അതിനാൽ മദ്യം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. പ്രമേഹവും കൊളസ്ട്രോളും ഉള്ളവർ അത് കൃത്യമായി നിയന്ത്രിച്ച് നിർത്തുക. ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കും. കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ഉണ്ടെങ്കിൽ ഫാറ്റി ലിവർ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ്. എന്നാൽ ഇത് ശ്രദ്ധിക്കാതെ വിട്ടാൽ പിന്നീട് സിറോസിസ് പോലുള്ള ഗുരുതരമായ അവസ്ഥകളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ തുടക്കത്തിലെ മുൻകരുതലുകൾ എടുക്കുക. മരുന്നുകളേക്കാൾ ഉപരിയായി നിങ്ങളുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളാണ് കരളിന്റെ ആരോഗ്യത്തിനുള്ള ഏറ്റവും വലിയ ചികിത്സ.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ഫാറ്റി ലിവർ, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശിൽപ കെ നാഥ്.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
5: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
7: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
8: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ MRT-നേ വാങ്ങൂ.
9: അതെ ഏട്ടാ,
8: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
9: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
8: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ MRT ഹോം നീഡ്സ് മെയിൻ റോഡ് ചാല.
10: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
11: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
10: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
0: മരക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ, ശ്രേയ ഘോഷാൽ, റോണി റാഫേൽ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രചന പ്രഭാവർമ്മ, സംഗീതം റോണി റാഫേൽ.

0: തൊഴിൽ ദർശനം.
1: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് കീഴിൽ തമിഴ്നാട്ടിലുള്ള മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷനിൽ അപ്രന്റീസ്ഷിപ്പിന് അവസരം. വിവിധ വിഷയം അല്ലെങ്കിൽ ട്രേഡുകളിലായി 158 ഒഴിവുണ്ട്. വിഷയങ്ങൾ അല്ലെങ്കിൽ ട്രേഡുകളും ഒഴിവും ഫിറ്റർ 39, മെഷീനിസ്റ്റ് 10, ടർണർ 6, വെൽഡർ 6, ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ 5, ഇലക്ട്രീഷ്യൻ 18, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 18, ഇലക്ട്രോണിക് മെക്കാനിക് 18, കാർപെന്റർ 1, പ്ലംബർ 1, മേസൺ 2, മെക്കാനിക്കൽ 6, ഇലക്ട്രിക്കൽ 3, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ 6, സിവിൽ 3, ഹ്യൂമൻ റിസോഴ്സ് 7, കോൺട്രാക്ട്സ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് 3, ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് 2, ഹെൽത്ത് ഫിസിക്സ് യൂണിറ്റ് 2, കെമിക്കൽ ലാബ് 2. ഗ്രാജുവേറ്റ് നോൺ എഞ്ചിനീയറിംഗ് അപ്രന്റീസ് ഒഴിവ് 16. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ബിരുദം, പ്രായം 21 28 വയസ്സിനും ഇടയിൽ. ഡിപ്ലോമ അപ്രന്റീസ് ഒഴിവ് 18. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഡിപ്ലോമ, പ്രായം 12 25 വയസ്സിനും ഇടയിൽ. ട്രേഡ് അപ്രന്റീസ് ഒഴിവ് 124. യോഗ്യത: ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI, പ്രായം 18 24 വയസ്സിനും ഇടയിൽ. ട്രേഡ് അപ്രന്റീസ്ഷിപ്പിനുള്ളവർ www.apprenticeshipindia.gov.in പോർട്ടലിലും മറ്റുള്ളവർ www.nats.education.gov.in പോർട്ടലിലും രജിസ്റ്റർ ചെയ്യണം. പോർട്ടൽ വിലാസങ്ങൾ ഒരിക്കൽ കൂടി: www.apprenticeshipindia.gov.in അല്ലെങ്കിൽ www.nats.education.gov.in. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം തപാലിൽ അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 30. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.npcil.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.npcil.nic.in. വിവിധ കാറ്റഗറികളിലായി PSC വിജ്ഞാപനം. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം. കാറ്റഗറി നമ്പർ 34/2026. അസിസ്റ്റന്റ് സർജൻ, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. പട്ടികജാതി പട്ടികവർഗം, ആരോഗ്യവകുപ്പ്. ഒഴിവുകളുടെ എണ്ണം SC ST 44. നിയമന രീതി: നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 50 വയസ്സിനും ഇടയിൽ. യോഗ്യതകൾ: മോഡേൺ മെഡിസിനിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. തിരുവിതാംകൂർ കൊച്ചി മെഡിക്കൽ കൌൺസിലിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സാധുതയുള്ള രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. കാറ്റഗറി നമ്പർ 35/2026. ഓഫീസ് അറ്റൻഡന്റ്. പട്ടികജാതി പട്ടികവർഗം. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, നിയമസഭാ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്. ഒഴിവുകളുടെ എണ്ണം 5. പ്രായപരിധി 18 45 വയസ്സിനും ഇടയിൽ. യോഗ്യതകൾ: SSLCയോ തത്തുല്യമായ പരീക്ഷയോ വിജയിച്ചിരിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി July 1. AAI കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് അലൈൻഡ് സർവീസസ് കമ്പനി ലിമിറ്റഡിൽ അസിസ്റ്റന്റുമാരുടെ ഒഴിവ്. 62 ഒഴിവുണ്ട്. തിരുപ്പതി, ട്രിച്ചി, മധുര, ഭുവനേശ്വർ, ഉദയ്പൂർ വിമാനത്താവളങ്ങളിലാണ് അവസരം. യോഗ്യത: കുറഞ്ഞത് 60% മാർക്കോടെ 12ാം ക്ലാസ് പാസ്സായിരിക്കണം. SC ST വിഭാഗക്കാർക്ക് 50% മാർക്ക് മതിയാകും. ഇംഗ്ലീഷ്, ഹിന്ദി, പ്രാദേശിക ഭാഷയും അറിയണം. പ്രായം 27 വയസ്സ് കവിയരുത്. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും 100 രൂപയാണ് അപേക്ഷാ ഫീസ്. മറ്റുള്ളവർക്ക് 500 രൂപ. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി July 2. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.aaiclas.aero. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.aaiclas.aero.
0: തൊഴിൽ ദർശനം.
2: The cat sat on the mat.
0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിൻ ആണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
2: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
3: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
2: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
3: ബംഗാളി, ഹാൻഡ് മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്.
4: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
5: ആത്മസമ്മാൻ ബാ വർത്തമാൻ സുധാരണ
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: നമസ്തേ അനന്തപുരയിൽ, ഇനി കേൾക്കാം. ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം രചിച്ച ജോൺസൺ സംഗീതം നൽകി ചിത്രപാടിയ ഗാനം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: പനിനീർ പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം ഇളയരാജ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ 1 ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കണിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: പാട്ടും പൊരുളും. രചന ശ്രീകുമാർ മുഖത്തല.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ടും പൊരുളും പരിപാടിയിലേക്ക് സ്വാഗതം. അതിസാധാരണ സന്ദർഭങ്ങളെ അലൗകിക ലാവണ്യമുള്ളതാക്കി തീർക്കാൻ നിയോഗം ലഭിച്ചവരായിരുന്നു നമ്മുടെ ചലച്ചിത്ര ഗാന രചയിതാക്കൾ. അവരുടെ പാട്ടുകളിൽ നുകരാത്ത തേനിന്റെ മാധുര്യമ നിറഞ്ഞിരുന്നു. കാഴ്ചയ്ക്കും അപ്പുറത്തേക്ക് അവർ സൃഷ്ടിച്ച വാക്കുകൾ ഭാവനയുടെ ചിറകേറി പറന്നു. വാക്കുകളെ സംഗീതത്തിൽ ലയിപ്പിച്ച് അനുഭൂതി സൃഷ്ടിക്കാൻ കഴിയണം എന്ന് ഗാനരചയിതാക്കളായ കവികൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അന്നത്തെ ചലച്ചിത്രാവിഷ്കാര സമ്പ്രദായത്തിൽ ഗാനങ്ങളെ ദൃശ്യങ്ങളാക്കുന്നതിനുള്ള പരിമിതികൾ കണ്ടറിഞ്ഞാണ് ഗാനങ്ങളെ അവർ ഭൂമിയിലേക്കും ആകാശത്തേക്കും പുഷ്പിക്കാനും പ്രകാശിക്കാനും അനുവദിച്ചത്. ONV യുടെ ഈ ഗാനം അനുഭൂതിയുടെ സാന്ദ്രമധുരിമ പകരുന്നത് നമുക്ക് നോക്കാം. പറന്നുപോയി നീ അകലെ, നിറന്ന പൊൻചിറകുമായി പറന്നണഞ്ഞു, നിണം വാർന്ന ചിറകുമായി പറന്നകന്നു.

പറന്നുപോയി നീ അകലെ എന്ന ആദ്യ വാക്യം അകത്തടക്കിപ്പിടിച്ച ഒരു വിലാപമാണ്. അതിൽ വലിയ വേദന കലർന്നിരിക്കുന്നു. നീ വന്നു ചേർന്നത് നിറന്ന പൊൻചിറകുമായിട്ടാണ്. നിറന്ന എന്നാൽ പ്രകാശിക്കുന്ന എന്നാണ് അർത്ഥം. നിറന്ന പീലികൾ നിരക്കവേ കുത്തി എന്നെഴുത്തച്ഛൻ മഹാഭാരതത്തിൽ. തിളങ്ങുന്ന പൊൻനിറമുള്ള ചിറകുമായി നീ വന്നണഞ്ഞു. അണഞ്ഞു എന്നാൽ വന്നു ചേർന്നു എന്നർത്ഥം. പക്ഷേ നീ പറന്നകന്നതോ നിണം വാർന്ന ചിറകുമായി, ചോരയൊലിക്കുന്ന ചിറകുമായിട്ടാണ് നീ പറന്നകന്നത്. ഈ വരവിനും പോക്കിനുമിടയിൽ കരൾ പിളരുന്ന എന്തോ ഒന്നുണ്ടായി. അത് സൂചിപ്പിക്കാൻ നിറന്ന പൊൻചിറകും നിണം വാർന്ന ചിറകും ധാരണ.

മറന്നെങ്കിലെന്നോർത്തു ഞാൻ മനന്നൊന്തു പാടി ഞാൻ രാവേ വരൂ പകർന്നേകൂ നീ എന്നെ ഉറക്കും ഗാനം. തുഷാരാർദ്ര പുഷ്പങ്ങൾ ഇതൾ നീർത്തും ഓർമ്മകൾ നിനക്കായി മാത്രം ഞാൻ ഇറുത്തുവച്ചു. മറന്നെങ്കിൽ എന്നോർത്തു ഞാൻ ഈ അനുഭവം അല്ലെങ്കിൽ സംഭവം മറന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തു ആശിച്ചു. പിന്നെ ഞാൻ മനന്നൊന്തു പാടി. പാടിയതെന്താണ്? രാവേ വരൂ പകർന്നേകൂ നീ എന്നെ ഉറക്കും ഗാനം. അല്ലയോ രാത്രി നീ വരൂ എന്നെ ഉറക്കാനുള്ള ഗാനം പകർന്നു തരൂ. തീവ്രാനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഗാഢമായ ഉറക്കമെങ്കിലും കനിഞ്ഞെങ്കിൽ എന്നാണ് അർത്ഥന. തുഷാരാർദ്ര പുഷ്പങ്ങൾ, തുഷാരം മഞ്ഞ്, ആർദ്രമെന്നാൽ നനഞ്ഞത്, മഞ്ഞ് വീണ് നനഞ്ഞ പൂക്കൾ ഇതൾ നീർത്തുന്ന ഓർമ്മകളാണ്. ആ പൂക്കൾ ഞാൻ നിനക്കായി മാത്രം ഇറുത്തുവച്ചു. മഞ്ഞ് വീണ് നനഞ്ഞ പ്രഭാതത്തിലെ പൂക്കളാകുന്ന ഓർമ്മകളെ ഞാൻ കാത്തുവച്ചു.

ഉഷസ്സിന്റെ തീരങ്ങളിൽ ഉണർന്നെത്തി നിൽക്കും ഞാൻ, നീ പാടിയോ? മലർച്ചുണ്ടിൽ നിന്നൂർന്ന മണികളുണ്ടോ? ഇനി പാടി ഉറക്കുവാൻ, ഇരുൾപക്ഷി വന്നാലും നിനക്കായി മാത്രം ഞാൻ ഉണർന്നിരിപ്പൂ. ഉഷസ്സിന്റെ തീരങ്ങളിൽ ഉണർന്നെത്തി നിൽക്കും ഞാൻ, പ്രഭാതത്തിന്റെ തീരങ്ങളിൽ ഓർമ്മകളുമായി ഞാൻ വന്നു നിൽക്കും. അപ്പോൾ ഒരു തോന്നൽ, നീ പാടിയോ? ചോരവാർന്ന ഓർമ്മകളുമായി പറന്നകന്ന് നീ പാടിയോ? മലർച്ചുണ്ടിൽ നിന്നൂർന്ന മണികളുണ്ടോ? നീ പാടുമെങ്കിൽ നിന്റെ മലർച്ചുണ്ടിൽ പൂവ് പോലെയുള്ള ചുണ്ടിൽ നിന്ന് നിലത്തു വീണ മണികളുണ്ടോ? ധാന്യമണികളുണ്ടോ എന്നാണ്. നിണം വാർന്നാണ് പോയതെങ്കിലും നിന്നിൽ സുഖാനുഭവത്തിന്റെ ധാന്യമണികൾ ഓർമ്മയായി കണ്ടേക്കാം എന്നാണ് കവി പറയുന്നത്. ഇനി പാടി ഉറക്കുവാൻ ഇരുൾപക്ഷി വന്നാലും ഇരുട്ടിന്റെ രാത്രിയുടെ പക്ഷി വന്നാലും നിനക്കായി മാത്രം ഞാൻ ഉണർന്നിരിപ്പു. ഞാൻ നിനക്കായി മാത്രം ഉണർന്നിരിക്കുകയാണ്.

മാനസികാവസ്ഥകളെ വാക്കുകളിൽ മുറുക്കിക്കെട്ടി അനുഭൂതി സാന്ദ്രമാക്കാനുള്ള സിദ്ധിയാണ് ഒ എൻ വിയെ വ്യത്യസ്തനാക്കുന്നത്. ഒരു പദം പോലും ഏറെയുമില്ല കുറവുമില്ല എന്ന അനുഭവം സൃഷ്ടിക്കുന്ന രചനാരീതി. ഇവിടെയും അത് വെളിവാകുന്നു. എഴുത്തിലെ വികാരത്തെ സംഗീതത്തിൽ കോരി നിറച്ചത് സലിൽ ചൗധരി. അതിന് ആലാപനസിദ്ധിയാൽ നിണംവാർന്ന ചിറകു നൽകിയത് യേശുദാസ്. ചിത്രം

0: പാട്ടും പൊരുളുമാണ് ഇതുവരെ കേട്ടത്.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
4: ട്വിറ്റാപ്പിളിൽ ഏജൻസീസ്.
0: മഴവില്ല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ടിബി മുക്ത ഭാരത് അഭിയാന്റെ പുരോഗതി വിലയിരുത്തുന്നതിനും ക്ഷയരോഗമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ഓൺലൈനിൽ ഉന്നതതലയോഗം ചേർന്നു. കേന്ദ്രമന്ത്രി JP നദ്ദ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യമന്ത്രിമാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ ലോകമെമ്പാടും ആഘോഷിക്കും. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. രാജ്യത്തുടനീളം 100 പ്രമുഖ കേന്ദ്രങ്ങളിൽ സാംസ്കാരിക മന്ത്രാലയം പ്രത്യേക അന്താരാഷ്ട്ര യോഗാദിന പരിപാടികൾ സംഘടിപ്പിക്കും. വിദേശത്ത് 2500-ലധികം കേന്ദ്രങ്ങളിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. ഭാരതത്തിന്റെ വികസന കുതിപ്പിന് വേഗമേകുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വികസിത് ഭാരത് റോസ്കാർ യോജന എന്ന് C. സദാനന്ദൻ MP. വികസ്വര ഘട്ടത്തിൽ നിന്നും വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഭാരതത്തിന്റെ പ്രയാണത്തിന് പദ്ധതി വലിയ മുതൽക്കൂട്ടാകുമെന്നും MP കണ്ണൂരിൽ പറഞ്ഞു. ഈ വർഷത്തെ രാജ്യത്തെ മികച്ച പാസ്പോർട്ട് ഓഫീസ് പുരസ്കാരം കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സ്വന്തമാക്കി. വിദേശകാര്യ മന്ത്രാലയമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട രാത്രി 10-ന് അടച്ചു. കർക്കടകമാസ പൂജയ്ക്കായി അടുത്ത മാസം 16-ന് നട വീണ്ടും തുറക്കും. ഖത്തറിൽ ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ശ്രീലങ്കൻ താരം റുമേഷ് തരംഗ പതിരകയ്ക്ക് കിരീടം. ഇന്ത്യയുടെ നീരജ് ചോപ്ര 3-ാം ശ്രമത്തിൽ 85.69 മീറ്റർ ദൂരം എറിഞ്ഞെങ്കിലും 4-ാം സ്ഥാനം നേടി ഫൈനൽ കാണാതെ പുറത്തായി. FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 10 മണിക്ക്.

0: വെറ്റിനറി സയൻസും കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ സംയോജിത ആഗോള സർവകലാശാല ഏതാണ്? ഉത്തരം: വൻതാര. ഗുജറാത്തിലെ ജാംനഗറിൽ സ്ഥിതി ചെയ്യുന്ന ആഗോള വന്യജീവി പ്രസ്ഥാനമായ വൻതാര സ്ഥാപിച്ചത് അനന്ത് അംബാനിയാണ്. മറ്റൊരു ചോദ്യവുമായി നാളെ വീണ്ടും എത്താം. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
1: ശൂരനാട് കുഞ്ഞൻപിള്ള, ഭാഷാ പണ്ഡിതനും അധ്യാപകനുമായ ശൂരനാട് കുഞ്ഞൻപിള്ള കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ ശൂരനാട് പായിക്കാട് കുടുംബത്തിൽ 1911 ജൂൺ 24 ജനിച്ചു. തേവലക്കര മലയാളം സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർവഹിച്ചു. ചവറ ഹൈസ്കൂളിൽ നിന്ന് ESLC പരീക്ഷയിൽ 1st റാങ്ക് നേടി. സംസ്കൃതത്തിലും പ്രാചീന ചരിത്രത്തിലും തിരുവനന്തപുരം ആർട്സ് കോളേജിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കിയ കുഞ്ഞൻപിള്ള 1933 ഇംഗ്ലീഷിലും 34 സംസ്കൃതത്തിലും 35 മലയാളത്തിലും MA ബിരുദം നേടി. തിരുവനന്തപുരം സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ടാണ് തന്റെ ഔദ്യോഗിക ജീവിതം അദ്ദേഹം ആരംഭിക്കുന്നത്. പിന്നീട് ആർട്സ് കോളേജിൽ അധ്യാപകനായ കുഞ്ഞൻപിള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിന്റെ എഡിറ്ററായ സദസ്യ തിലകൻ TK വേലിപ്പിള്ളയുടെ അസിസ്റ്റന്റായും ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ സൂപ്രണ്ടായും പ്രവർത്തിച്ചു. 1946 മുതൽ വിദ്യാഭ്യാസ വകുപ്പിൽ എഡിറ്റോറിയൽ ബോർഡിലും പ്രവർത്തിച്ചു. 1953 മലയാള മഹാനിഖണ്ഡുവിന്റെ എഡിറ്ററായ കുഞ്ഞൻപിള്ള 1985 മുതൽ 60 വരെ കേരള യൂണിവേഴ്സിറ്റി മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയുടെ ഓണററി ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചു. കൊച്ചി രാജാവ് സാഹിത്യ നിപുണൻ എന്ന ബിരുദം നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം, മീററ്റ് സർവകലാശാലയുടെ ഡീലിറ്റ് ബിരുദം എന്നിവ ലഭിച്ച കുഞ്ഞൻപിള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സ്ഥാപക അംഗവുമായിരുന്നു. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ അവാർഡ് ആദ്യമായി ലഭിക്കുന്നത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കായിരുന്നു. 1984 പത്മശ്രീ നൽകിയും രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ശ്മശാനദീപം, അംബാദേവി, കല്യാണസൌധം, സാഹിത്യഭൂഷണം, മാതൃപൂജ, ഹൃദയാർപ്പണം, ഭാരതപൂജ, സാഹിത്യപ്രവേശിക എന്നീ പ്രധാന കൃതികൾക്ക് പുറമേ ലീലാതിലകം, ഉണ്ണുനീലി സന്ദേശം, രാമായണം ചമ്പു എന്നിവയ്ക്ക് വ്യാഖ്യാനങ്ങളും അദ്ദേഹം ചമച്ചിട്ടുണ്ട്. ആധുനിക മലയാളത്തിന് ഭാഷാശുദ്ധിയുടെ നേർവഴികൾ തെളിച്ച ശൂരനാട് കുഞ്ഞൻപിള്ള 1995 മാർച്ച് 8 ഈ ലോകത്തോട് വിട പറഞ്ഞു.
2: ഓരോരോ കാലത്തും അന്നുള്ള ആ പ്രതിഭാവികാസങ്ങളോടൊക്കെ സാത്മ്യം പ്രാപിക്കാനും സന്തോഷിക്കാനും ആണ് എന്റെ യത്നം. സന്തോഷിക്കുക എന്ന് പറയുന്ന ഒന്ന് ആ കവിതയുടെയോ ആ കലാരൂപത്തിൻ്റെയോ മൂല്യം എന്താണ്? സാഹിത്യത്തിനും നമ്മുടെ നാട്ടിനും ആ കവിത കൊണ്ടോ കലാരൂപം കൊണ്ടോ സംസ്കാര പ്രതിഭാസം കൊണ്ടോ എന്താണ് പ്രയോജനം എന്നുള്ള ചിന്ത വേറെയാണ്. ആ അവസാനത്തെ ചിന്ത ശരിയായി നിൽക്കുമ്പോൾ മാത്രമേ അതിന് പൂർണ്ണമായിട്ടുള്ള അംഗീകാരമാകും. അതായത് വെൺമണിമാരുടെയും മറ്റും കവിതകൾക്ക് ശബ്ദാദി ഭാവങ്ങൾക്ക് മനോഹരമായിട്ടൊരു ഭാവമുണ്ടായിരുന്നു. അതിന് എന്താണ്, കവിതയ്ക്ക് എന്താണ് ആക്ഷേപം, എന്താണ് വില? അത് അന്ന് കൊള്ളാം, എരി പിടിച്ചു രസമായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് അഴകത്തുറുപ്പിൻ്റെ മഹാകാവ്യത്തോടുകൂടി ഇങ്ങോട്ട്. മഹാകാവ്യം സംസ്കൃതത്തിൽ തുടങ്ങിയ രൂപം, ആ രൂപത്തിൽ ആദ്യത്തെ 5 മഹാകാവ്യങ്ങൾക്ക് അതിൻ്റെ ശബ്ദത്തിന് മാത്രമല്ല, ശബ്ദത്തിലോ കുറച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥത്തിനും കൂടി അത്ഭുതമായിട്ടുള്ള കാര്യങ്ങളുണ്ട്.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ ശബ്ദം.
0: കൈതപ്പു എന്ന ചിത്രത്തിനു വേണ്ടി P. സുശീല പാടിയ ഗാനം കേൾക്കാം. രചന: ബിച്ചു തിരുമല. സംഗീതം: ശ്യാം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
3: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജന സെ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: നമസ്തേ, നന്ദപുരിയിലിനി കേൾക്കാം മിസ്റ്റർ ഫ്രോഡ് എന്ന ചിത്രത്തിനു വേണ്ടി ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ സിതാരയും സുദീപ് കുമാറും പാടിയ ഗാനം.

നമുക്ക് ചുറ്റും മലയൻകീഴ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഇംഗ്ലീഷ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 22 ഉച്ചയ്ക്ക് 1 മണിക്ക്. ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി ഈ മാസം 30 വരെ അപേക്ഷാ ഫീസ് അടച്ച് അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിലെ 13 NCVT ട്രേഡുകളിലേക്കും 2 SCVT ട്രേഡുകളിലേക്കും 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 വൈകുന്നേരം 5 മണി വരെ അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 0471241837 അല്ലെങ്കിൽ 7907370940 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് വിദ്യാർത്ഥികളെ 19th ജൈവ വൈവിധ്യ കോൺഗ്രസിന്റെ ഭാഗമായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ജില്ലാതല പ്രോജക്ട് അവതരണ മത്സരം, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തദ്ദേശ ജൈവ വൈവിധ്യ സംരക്ഷണ അവതരണ മത്സരം, പെയിന്റിംഗ് മത്സരം, പെൻസിൽ ഡ്രോയിംഗ് മത്സരം എന്നിവ സംഘടിപ്പിക്കുന്നു. ജില്ലാതല മത്സരങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ അതത് ജില്ലകളിൽ ജില്ലാതല സംഘാടക സമിതി തീരുമാനിക്കുന്ന ദിവസം നടത്തുന്നതാണ്. പ്രസ്തുത തീയതി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർമാർ മത്സരാർത്ഥികളെ സമയബന്ധിതമായി അറിയിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷ ജൈവ വൈവിധ്യ ബോർഡിന്റെ അതത് ജില്ലാ കോർഡിനേറ്ററുടെ ഇമെയിൽ വിലാസത്തിലേക്ക് ജൂലൈ മാസം 20 മുൻപായി നിർദ്ദിഷ്ട മാതൃകയിൽ ലഭ്യമാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോറത്തിനും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരള biodiversity.org. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ GST PG ഡിപ്ലോമയ്ക്ക് ജൂലൈ 10 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കേരള സർക്കാരിന് കീഴിലുള്ള തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തുള്ള സ്വയംഭരണ സ്ഥാപനമായ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ നടത്തുന്ന 1 വർഷത്തെ PG ഡിപ്ലോമ ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്

0: കോഴ്സാണിത്. ജൂലൈ 10 വരെയാണ് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനുമായി www.gift.res.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബിരുദധാരികൾക്കും അവസാന വർഷ ബിരുദധാരികൾക്കും അപേക്ഷിക്കാം. കൂടാതെ CA, CMA, കോസ്റ്റ് അക്കൗണ്ടൻസി എന്നിവയുടെ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഫൈനൽ യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട നമ്പർ 9746972011. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
3: നിന്റെ ആഗ്രഹം എന്താ?
4: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
3: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
5: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
6: ശ്രീകുമാരൻ തമ്പി രചിച്ച് ഇളയരാജ സംഗീതം നൽകി ജയചന്ദ്രനും S. ജാനകിയും പാടിയത്. ചിത്രം സാഗര സംഗമം.

0: എന്തായാലും MRT ഹോം നീഡ്സിൽ പോണം.
1: എന്താ കാര്യം ബ്രാ,
0: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
2: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: സർവീസസ്, 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
4: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4 2 4 6 9 7 1 9.
5: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
6: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, വർക്കല.
7: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ.
8: നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, വർക്കല. വിളിക്കൂ 8590946200.
9: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
10: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
11: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
12: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
13: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
14: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിലാദ്യമായി വ്യോമ ഗതാഗത സൌകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
15: നോർത്ത് ഈസ്റ്റ്
14: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അഞ്ച് സുന്ദരികൾ എന്ന ചിത്രത്തിനുവേണ്ടി ഗായത്രി അശോകൻ പാടിയത്. രചന സുനിൽ രാജ്സത്യ, സംഗീതം ബിജിബാൽ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല,
4: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
6: നോവൽ സഞ്ചാരം.
7: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
8: കുട്ടിക്കാലത്ത് സാമാന്യം വികൃതിയായിരുന്ന വിശ്വം പെട്ടെന്ന് മാറിയതിനെപ്പറ്റി രാമൻ മാസ്റ്റർ തന്നെ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളതാണ്. മുതിർന്നു വരുന്നിടത്തോളം അവൻ ആവശ്യത്തിൽ കവിഞ്ഞ് അടങ്ങിപ്പോകുന്നു. പുറത്തെ വികൃതികൾ അകത്തേക്ക് വലിഞ്ഞു. ഇന്ന് സാഹസയാത്രകൾ മനോരാജ്യ വീഥിയിലൂടെയാണ്. ഈ കാരണം കൊണ്ട് തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതം, സ്കൂളിലെ കൊച്ചു പോക്കിരികൾ അവനെ പെൺകുട്ടി എന്ന് കളിയാക്കുന്നത് രാമൻ മാസ്റ്റർ കേട്ടിട്ടുണ്ട്. ഈ മനോരാജ്യത്തിൽ നിന്നുണർന്ന് പഴയപടി വികൃതി കാട്ടിയാലും നന്നായിരുന്നുവെന്ന് മാസ്റ്റർ ആശിച്ചതാണ്. മാധവിയമ്മയും പലപ്പോഴും പറയാറുണ്ട്, ഇവൻ്റെ പ്രസരിപ്പൊക്കെ എവിടെ പോയി, എപ്പോഴും ബ്രഹ്മം കാണൽ തന്നെ. അവസാനം ആ വികൃതി ബഹിർഗമിച്ചത് ഇങ്ങനെയാണോ? ദുഃഖകരം. എന്തിനെപ്പറ്റിയാണ് അവൻ ആലോചിക്കുന്നതെന്ന് മാധവിയമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. രാമൻ മാസ്റ്റർക്ക് അറിയണമെന്ന് മോഹമുണ്ടായിരുന്നു. പലപ്പോഴും മാസ്റ്റർ അവനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, വിശ്വം എന്താണ് ആലോചിക്കുന്നത്? നിഷേധസ്വരത്തിൽ ഒരു മൂളൽ. എന്നാലും ഒന്നുമില്ല, എന്തായാലും ചോദിച്ചോളൂ. അവൻ നിശബ്ദനായി നഖം നുള്ളിപ്പൊളിച്ചുകൊണ്ടിരുന്നു. നീ അച്ഛനോട് പറയില്ലേ? അവൻ മുഖമുയർത്തി മാസ്റ്ററുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പതുക്കെ മധുരമായി ചോദിച്ചു, എവിടെയാണ് ചരട്? ചരടോ? മാസ്റ്റർക്ക് ഒരന്തം കിട്ടുന്നില്ല. അയാൾ വീണ്ടും തിരക്കി. എന്ത് ചരട്? നക്ഷത്രങ്ങളില്ലേ? അതൊക്കെ കെട്ടിത്തൂക്കിയ ചരട്. മാസ്റ്റർ ഒന്ന് ചിരിച്ചു. എന്നിട്ട് വ്യോമമണ്ഡലത്തെപ്പറ്റി തന്റെ ശാസ്ത്രീയജ്ഞാനം അനുവദിക്കുന്നിടത്തോളം വിവരിച്ചു കൊടുത്തു. രണ്ടു കുട്ടികൾ കൈയോട് കൈ ചേർത്ത് പിമ്പോട്ട് വലിഞ്ഞു തൂങ്ങി നിൽക്കുന്നതുപോലെയാണ് ഗോളങ്ങൾ പരസ്പര ആകർഷണം കൊണ്ട് നിൽക്കുന്നതെന്ന മാസ്റ്ററുടെ വിവരണം കേട്ടപ്പോൾ വിശ്വത്തിനൊരു സംശയം. നക്ഷത്ര

0: ആകർഷത്തിൻ്റെ കൈ എത്ര നീളമുണ്ടാവും?
1: കൈയില്ല, ആകർഷണം. മാസ്റ്റർ അതും വിവരിച്ചു. അപ്പോഴത്തെ ചോദ്യം മറ്റൊന്ന്, എന്തിനാ ആകർഷണം? ഗോളങ്ങൾ നിൽക്കാൻ. എന്തിനാ ഗോളങ്ങൾ നിൽക്കണത്?
0: ചോദ്യമങ്ങനെ കയറിക്കയറിപ്പോയി. ശാസ്ത്രത്തിൻ്റെ പരിധിയും കടന്ന് തത്വജ്ഞാനത്തിലേക്ക് എത്തിയപ്പോൾ മാസ്റ്റർ ഒന്ന് പരുങ്ങി. അവൻ്റെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് തിരിച്ചു. ഇത്തരം സംഭാഷണങ്ങൾ ഒരു തവണയല്ല ഉണ്ടായിട്ടുള്ളൂ. പലപ്പോഴും അവൻ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. അച്ഛാ, ഭൂമിയുടെ അറ്റം എവിടെയാണ്?
1: ഭൂമി ഒരു ഗോളമല്ല,
0: കോഴിമുട്ടയുടെ ആകൃതിയിൽ.
1: അതിനെവിടെയാണ് അറ്റം?
0: അതിൻ്റെ തലപ്പത്ത് ചെന്നാൽ
1: ആകാശം.
0: ഭൂമിയുടെ അറ്റത്ത് ചെന്നാൽ?
1: അവൻ എന്തോ ആലോചിച്ചുകൊണ്ടു നിന്നു.
0: എന്താണ്
1: ചെന്നാൽ?
0: പറയൂ.
1: ഒന്നുമില്ല.
0: വിശ്വം അവിടെ നിന്നു പോയി. രൂപം കൊടുക്കാൻ വയ്യാത്ത പല ചോദ്യങ്ങളും അവൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ആ കൊച്ചു തലച്ചോറിൽ ബ്രഹ്മാണ്ഡം ആകെ ഇറങ്ങിയിരിക്കുകയാണ്. അവന് താങ്ങു പൊറുക്കുന്നില്ല, താഴത്തിടാൻ ഇഷ്ടവുമില്ല.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാൻ ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
7: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
4: സ്വപ്നങ്ങൾ ഉറക്കത്തിൽ മാത്രം കാണാനുള്ളതല്ല, നമ്മളെ ഉറങ്ങാൻ പോലും അനുവദിക്കാത്ത ആഗ്രഹങ്ങളാണ് യഥാർത്ഥ സ്വപ്നങ്ങൾ. ഓരോ ഹൃദയത്തിലും ഒരു സ്വപ്നമുണ്ട്. സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ഗാനങ്ങളാകട്ടെ ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ. ആദ്യം മൗനനൊമ്പരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും വാണി ജയറാമും പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ഗാനങ്ങളാണ് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. പരിപാടി വീണ്ടും എത്തും നാളെ രാവിലെ ഇതേ സമയം.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ്, വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ആ രാത്രി എന്ന ചിത്രത്തിനു വേണ്ടി S. ജാനകി പാടിയത് രചന പൂവച്ചൽ ഖാദർ, ഇളയരാജയുടെ സംഗീതത്തിൽ.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിബാൽ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
4: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പ്രായോജകർ,
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: സാഹസം എന്ന ചിത്രത്തിന് വേണ്ടി KS ഹരിശങ്കർ പാടിയത് കേൾക്കാം. രചന വൈശാഖ് സുഗുണൻ, സംഗീതം ബിബിൻ അശോക്.

നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. വീണ്ടും എത്തും നാളെ രാവിലെ ഇതേ സമയം. പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സുപർണ ശ്രീധർ. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 9 മണി.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
0: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 9:30.

പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാനോപഹാരത്തിൽ ഇന്ന് കേൾക്കാം 2011 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലെ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഡയമണ്ട് നെക്ലസ് എന്ന ചിത്രത്തിന് വേണ്ടി നിവാസ് പാടിയ ഗാനം കേൾക്കാം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: ചേച്ചി, ഇത് കണ്ടോ?
1: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
0: കാണട്ടെ? വാവ്, എന്റെ ഫേവറിറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
5: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളമെത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
3: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
4: പിറ്റാപ്പിളിൽ ഏജൻസീസ്.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പ്രായോജകർ,
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം റോമൻസ് എന്ന ചിത്രത്തിന് വേണ്ടി സുദീപ് കുമാറും വിജയ് യേശുദാസും പാടിയ ഗാനം. രചന രാജീവ് ആലുങ്കൽ, സംഗീതം നൽകിയത് M. ജയചന്ദ്രൻ.

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യമറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ചിത്രം വർഷം. സച്ചിൻ വാര്യർ പാടിയ ഗാനത്തിന്റെ രചന MR ജയകേത, സംഗീതം നൽകിയത് ബിജിബാൽ.

ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം റഫീഖ് അഹമ്മദ് രചിച്ച ശ്രീവത്സൻ ജി മേനോൻ സംഗീതം നൽകി ഷഹബാസ് അമനും മൈഥിലിയും പാടിയതാണ്. ചിത്രം ലോഹം.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൌജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും.
2: ഇന്നത്തെ ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. സക്കറയുടെ ഗർഭിണികൾ എന്ന ചിത്രത്തിനു വേണ്ടി വിഷ്ണുവും ജോത്സ്നയും പാടിയത്. ഗാനരചന എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. സംഗീതം നൽകിയത് ശരത്, വിഷ്ണു.

0: സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജന്മദിനാശംസകൾ നേർന്നു. പിന്നാക്ക വിഭാഗ ക്ഷേമത്തിന് നിരന്തരം പോരാടിയ രാഷ്ട്രപതി രാഷ്ട്രസേവനത്തിന് സ്വയം സമർപ്പിതയാണെന്നും സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പി എം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിതരണം ചെയ്യും. രാജ്യത്തെ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് പ്രധാനമന്ത്രി കൈമാറുക. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ കോൽഹാപൂരിലും ഇച്ചൽക്കരഞ്ചിയിലും സന്ദർശനം നടത്തും. മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗം ഇന്ന് ചേരും. പുതിയ സംസ്ഥാന ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം ആദ്യം ചേരുന്ന യോഗമാണ് ഇന്നത്തേത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഉച്ചയ്ക്ക് 1:30 ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ. ആതിഥേയരായ ഇന്ത്യ 2 മത്സരം ജയിച്ച് പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 11 മണിക്ക്.

ഇപ്പോൾ കേൾക്കാം പുത്തൻ പാട്ടുകൾ. ആദ്യം അച്ചപ്പാസ് ആൽബം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ ശേഷാദ്രി, അപർണ രാജീവും സംഘവും പാടിയത്. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഗുൽരാജ് സിംഗ്.

ബി കെ ഹരിനാരായണൻ രചിച്ച് ഗായത്രി നായർ സംഗീതം നൽകി വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം അംഗം അട്ടഹാസം.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
4: പിറ്റാപ്പിളിൽ ഏജൻസീസ്.
6: ബി കെ ഹരിനാരായണൻ രചിച്ച, ഗോപി സുന്ദർ സംഗീതം നൽകി, KS ഹരിശങ്കർ പാടിയ ഗാനമിനെ കേൾക്കാം. ചിത്രം അരൂപി.

പുത്തൻ പാട്ടുകളാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഇനി ബാലൻ ദ ബോയ് എന്ന ചിത്രത്തിനു വേണ്ടി സ്വന്തം സംഗീതത്തിൽ സുഷീൻ ശ്യാം പാടിയത് കേൾക്കാം. രചന അൻവർ അലി.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: എന്റെ ഭാര്യക്കിന് ഇത് മതി, ഫുൾ MRT-നെ വാങ്ങും.
2: അതേട്ടാ,
1: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
2: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
1: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര. എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
6: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
5: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
7: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി കേൾക്കാം അതിരടി എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസനും വിഷ്ണു വിജയും പാടിയ ഗാനം. രചന സുഹൈൽ കോയ, സംഗീതം വിഷ്ണു വിജയ്.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
2: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
3: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
2: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
3: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 10:30. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം പുത്തൻപാട്ടുകൾ തുടർന്ന് കേൾക്കാം.
5: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില. പ്രായോജികർ
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 13,390 രൂപ നിരക്കിലും പവന് 160 രൂപ വർദ്ധിച്ച് 1,07,120 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില.
7: സമർപ്പിച്ചത്
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: പുത്തൻപാട്ടുകൾ തുടർന്ന് കേൾക്കാം. ചത്തപച്ച ദ റിംഗ് ഓഫ് റൌഡീസ് എന്ന ചിത്രത്തിനുവേണ്ടി ശങ്കർ മഹാദേവൻ, സിദ്ധാർത്ഥ് മഹാദേവൻ, ഫെജോ എന്നിവർ പാടിയത് കേൾക്കാം. രചന വിനായക് ശശികുമാർ, സംഗീതം ശങ്കർ എസാൻ ലോയ്.
8: ഘടോൽഗതന്മാരെ വെല്ലുന്ന ഘടാഗടിയന്മാർ, ആർ യു റെഡി ഫോർ

ഇനി കേൾക്കാം. വാഴ 2 എന്ന ചിത്രത്തിനു വേണ്ടി സ്വന്തം സംഗീതത്തിൽ ഹാജ്മിത്, ദിൽറു എന്നിവർ പാടിയത്. രചന രജത് പ്രകാശ്.

പുത്തൻപാട്ടുകളിൽ ഇനി കേൾക്കാം ഏണി എന്ന ചിത്രത്തിനു വേണ്ടി നിഖിൽ രാജ് പാടിയ ഗാനം. രചന സത്യൻ കൊട്ടപ്പാടി, സംഗീതം ലിനീഷ് കരയാട്.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: ICU എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷ് പാടിയ ഗാനം ഇനി കേൾക്കാം. രചന BK ഹരിനാരായണൻ, സംഗീതം ജോസ് ഫ്രാങ്ക്ലിൻ.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
2: ലഖ്പതി ദീദി ബനാനേക്കായി അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേക്കാ ഏക് മഹാ അഭിയാൻ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന ചിത്രത്തിന് വേണ്ടി കപിൽ കപിലിനും നേഹ നായരും പാടിയ ഗാനം കേൾക്കാം. രചന രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ, സംഗീതം ഡോൺ വിൻസെന്റ്.

പുത്തൻ പാട്ടുകളിൽ നിന്ന് ഒരു ഗാനം കൂടി കേൾക്കാം. വി കെ ഹരിനാരായണൻ രചിച്ച് ഇഷാൻ ചബ്ര സംഗീതം നൽകി മധു ബാലകൃഷ്ണനും മിൻമിനിയും പാടിയത്. ചിത്രം സ്പാ

0: പുത്തൻ പാട്ടുകൾ സമാപിച്ചു. സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയും പശ്ചിമബംഗാളും സന്ദർശിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 68ാം ജന്മദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിക്കൊപ്പം വിവിധ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പശ്ചിമബംഗാൾ ദിനമാഘോഷിക്കുന്ന ബംഗാളി ജനതയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസ നേർന്നു. രാഷ്ട്ര നിർമ്മാണത്തിൽ പശ്ചിമബംഗാൾ ചരിത്രപരമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും സംസ്കാരം, ആത്മീയത, വിദ്യാഭ്യാസം, ശാസ്ത്രം, സാമൂഹിക പരിഷ്കരണം തുടങ്ങിയ മേഖലകളിൽ ബംഗാൾ വലിയ സംഭാവന നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മത സാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരെ ISM ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി തദ്ദേശഭരണ വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന അക്ഷരോന്നതി പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ഈസ്റ്റ് ഹിൽ പ്രീമെട്രിക് ഹോസ്റ്റലിൽ കഥ പറയാം കാതോർക്കാം വായനാ സദസ് സംഘടിപ്പിച്ചു. തദ്ദേശ ഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TJ അരുൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയും നഗരസഭകളിലെ മാലിന്യ സംസ്കരണവും സംബന്ധിച്ച് കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറലും ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസസ് റിസർച്ചും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കൊളോക്കിയം മറ്റന്നാൾ. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ EMS ഹാളിൽ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയാണ് പരിപാടി. കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണവും TN പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. KPS മേനോൻ ഹാളിൽ MG സർവകലാശാല മുൻ വൈസ് ചാൻസലർ CT അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗെല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 ആൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് FL ഇന്ന് രാത്രി 10:30 നെതർലാൻഡ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 1:30 ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി മത്സരിക്കും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 12 മണിക്ക്.

0: ഗാന കൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: വെറും 33 വർഷം മാത്രം നീണ്ട ജീവിതമായിരുന്നു ഗർഭശ്രീമാനായ സ്വാതി തിരുനാൾ രാമവർമ്മയുടേത്. ആ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അനശ്വരങ്ങളായ സംഗീത സൃഷ്ടികളും ഓർമ്മിക്കേണ്ട ഭരണപരിഷ്കാരങ്ങളും അദ്ദേഹത്തിന്റെ സംഭാവനകളായി ഉണ്ടായി. വിവിധ ഭാഷകളിലായി കൃതികൾ രചിച്ച സ്വാതി തിരുനാളിന്റെ സംഗീത വൈഭവത്തെക്കുറിച്ച് ഏറെ വർണ്ണിക്കേണ്ടതില്ല. മഹാരാജാവിന്റേതായ കർത്തവ്യങ്ങൾക്കിടയിൽ തന്റെ സമകാലികരെ പോലെ ശിഷ്യപരമ്പരകളെ സൃഷ്ടിച്ച് ആ സംഗീതം പകർന്നുകൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാകാം അദ്ദേഹത്തിന്റെ കൃതികൾ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ വീണ്ടെടുക്കാനും നിലനിർത്താനും പിന്നീട് ഏറെ അധ്വാനം വേണ്ടി വന്നത്. തലമുറകൾക്ക് ശേഷവും സ്വാതി കൃതികൾക്ക് പ്രചാരം വർദ്ധിക്കുന്നതായി കാണുന്നത് കേരളത്തിന്റെ സംഗീത പാരമ്പര്യത്തിനും അഭിമാനിക്കാനുള്ള വസ്തുതയാണ്. സ്വാതി കൃതികൾ മാത്രം ഉൾപ്പെടുത്തി എല്ലാ വർഷവും സ്വാതി തിരുനാൾ ജയന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സ്വാതി തിരുനാൾ സംഗീതോത്സവം ആ മഹാപ്രതിഭയോടുള്ള

ഹന്ത ഞാൻ എന്തു ചെയ്യൂ എന്നു തുടങ്ങുന്നു. രാഗം ഹംസാനന്ദി, തിശ്രനട. കെ ഓമനക്കുട്ടി, ലളിതാഗോപാലൻ നായർ, ജി സീതാലക്ഷ്മി എന്നിവർ ചേർന്ന് പാടിയത്.

സ്വാതി തിരുനാൾ പദങ്ങളിൽ അടുത്തതായി തരുണി ഞാൻ എന്നു തുടങ്ങുന്നു. ദ്വിജാവന്തി രാഗം, മിശ്രചാപ്പ് താളം. പാടിയത് ജി. സീതാലക്ഷ്മി.

അവസാനമായി ശങ്കരാഭരണ രാഗത്തിൽ സഖി ഹേ എന്നു തുടങ്ങുന്ന പദം മിശ്രചാപ്പ് താളം. പാടിയത് സി.എസ്. കൃഷ്ണൻ.

0: സ്വാതി തിരുനാൾ രചനയിലുള്ള ഏതാനും പദങ്ങളാണ് ഇന്ന് ഗാനകൈരളിയിലൂടെ നമ്മൾ കേട്ടത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എം കെ ദിലീപ്, സംവിധാനം സന്ദീപ് സുരേഷ്, സംവിധാന സഹായം കെ ജി സുമിത.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോകണമെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
4: പിറ്റാപ്പിളിൽ ഏജൻസീസ്.
0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
6: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
7: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
8: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
9: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
10: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
11: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
12: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
13: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
14: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
15: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
16: ഷോറൂം സന്ദർശിക്കൂ.
17: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
18: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: 101.9 ആകാശവാണി അനന്തപുരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസ് പാടിയത് ചിത്രം വീണ്ടും. ഗാനരചന ഷിബു ചക്രവർത്തി. സംഗീതം ഔസേപ്പച്ചൻ.

0: വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുള്ള് എം ആർ ടി നേ വാങ്ങൂ.
2: അതേട്ടാ,
1: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
2: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
1: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
4: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: ഇനി ഭൂമിക എന്ന ചിത്രത്തിലെ ഗാനം. പി കെ ഗോപിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം, ഗായകർ യേശുദാസ്, ചിത്ര.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ഇനി കേൾക്കൂ ജയചന്ദ്രനെ മിൻമിനി പാടിയ ഗാനം, ചിത്രം ചിറപൊടിഞ്ഞ കിനാവുകൾ. രചന ഹരിനാരായണൻ, സംഗീതം ദീപക് ദേ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
4: ആത്മസമ്മാൻ വർത്തമാൻ സുധാരണ
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: ഇനി കൊമ്പളങ്ങി നൈറ്റ്സിലെ ഗാനം കേൾക്കാം. സൂരജ് സന്തോഷും ആൻ എയ്മിയും പാടിയ ഈ ഗാനത്തിന്റെ രചന അൻവർ അലി, സംഗീതം സുഷിൻ ശ്യാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഈ ഗാനം യേശുദാസും ചിത്രയും പാടിയതാണ്. ചിത്രം മേഘസംഗീതം, രചന ONV, സംഗീതം MG രാധാകൃഷ്ണൻ.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.

എ പി രാധാകൃഷ്ണൻ ആശംസ നേർന്നു. സ്വാതന്ത്ര്യസമരം, വിദ്യാഭ്യാസം, ശാസ്ത്രം, സാഹിത്യം, സംഗീതം, സിനിമ, പൊതുജീവിതം എന്നിവയ്ക്ക് ബംഗാൾ നൽകിയ സംഭാവനകൾ വലുതാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തൂഫാൻ ആൾക്കൂട്ട വിചാരണയ്ക്കല്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കുറ്റ്യാടി സംഭവം പ്രത്യേകമായി പരിശോധിക്കുമെന്നും ഇത് സംബന്ധിച്ച് പോലീസിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ചൈനയിലെ ഇന്ത്യൻ അംബാസിഡറെ ബീജിംഗ് വിളിച്ചുവരുത്തി ചില മീമുകൾക്കെതിരെ പ്രതിഷേധമറിയിച്ചുവെന്ന സാമൂഹിക മാധ്യമത്തിലെ പ്രചാരണങ്ങൾ വ്യാജമാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് യൂണിറ്റ്. ഇത്തരം വ്യാജവും അടിസ്ഥാനരഹിതവുമായ അവകാശവാദങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. പട്ടികജാതി വിഭാഗം പ്ലസ് ടു വി എച്ച് എസ് സി വിദ്യാർത്ഥികൾക്ക് രണ്ടു വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാ പരിശീലനത്തിന് പട്ടികജാതി വികസന വകുപ്പിന്റെ ധനസഹായം നൽകുന്ന വിഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന തലത്തിൽ എംപാനൽ ചെയ്ത സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി പരിശീലനം നൽകുന്ന വിദ്യാർത്ഥികൾക്കാണ് ധനസഹായത്തിന് അർഹത. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എബോള സംശയിച്ച് പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്ന് വന്ന വനിതയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവായി. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ താലൂക്കായ മീനച്ചിൽ താലൂക്കിൽ വിഭജിക്കാൻ സംസ്ഥാന ബജറ്റിൽ അനുമതി. താലൂക്കിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ട് 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സ്വർണവില പവന് 160 രൂപ കൂടി 1,07,120 രൂപയായി. 13,390 രൂപയാണ് ഗ്രാമിന് വില. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പരാഗ്വേക്ക് ജയം. എതിരില്ലാത്ത ഒരു ഗോളിനവർ തുർക്കിയെ പരാജയപ്പെടുത്തി. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് വീണ്ടും എത്തും 1 മണിക്ക്.

നവമധുരി. രണ്ടായിരത്തി ഇരുപതിനും 2025 ഇടയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം കേൾപ്പിക്കുന്നു സച്ചിൻ വാര്യർ തയ്യൽ മെഷീൻ എന്ന ചിത്രത്തിൽ പാടിയ ഗാനം. രചന വിനുനാഥ്, സംഗീതം JR ദീപക്.

0: കേസിലെ പ്രതിയോ സാക്ഷിയാകാനാവാൻ ചാൻസ് ഉണ്ട്.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോട്ട്ലിയറ്റ് എറണാകുളം.
5: വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ഇനി വിലായത്ത് ബുദ്ധ എന്ന ചിത്രത്തിലെ ഗാനം വിജയേശുദാസും പാർവതി മീനാക്ഷിയും പാടിയ ഈ ഗാനത്തിന്റെ രചന വിനായക് ശശികുമാർ, ഒപ്പം അനുധൻ രവിയും, സംഗീതം ജേക്സ് ബിജോയ്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 700 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: വ്യസന സമേതം ബന്ധുമിത്രാദികൾ ഈ ചിത്രത്തിലെ ഗാനം കേൾക്കാം. മധു ബാലകൃഷ്ണൻ പാടിയത്. രചന മനോമഞ്ജിത്, സംഗീതം അൻകിത്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: മധു ബാലകൃഷ്ണനും നാരായണീ ഗോപനും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം 916 കുഞ്ഞോട്ടൻ. രചന അജീഷ് ദാസൻ. സംഗീതം ആനന്ദ് മധുസൂദനൻ.

0: രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്ര യോജന സെ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹൈ കി ഡെമോക്രസി കാൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: നവമാതിരയിൽ ഇനി സിഡ് ശ്രീറാം പാടിയ ഒരു ഗാനമായാലോ. ചിത്രം അതിഭീകര കാമുകൻ. ഗാനരചന ഹേ കാർത്തി, സംഗീതം ബിപിൻ അശോക്.

ഇന്നുച്ചയ്ക്ക് ഒന്ന് രണ്ടിനെ കേൾക്കൂ ഈണപ്പൂക്കുട. ഈണപ്പൂക്കുടയിലേക്ക് പ്രിയഗാനങ്ങൾ കേൾക്കാനായി വാട്സ്ആപ്പ് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ 8281420305. ഇന്നുച്ചയ്ക്ക് ഒന്ന് രണ്ടിനെ കേൾക്കൂ ഈണപ്പൂക്കുട. നവമാധുരിയിലെ അടുത്ത ഗാനം ഹരിചരൺ പാടിയത് ചിത്രം മേരി ആവാസ് സുനു. രചന ഹരി നാരായണൻ, സംഗീതം എം ജയചന്ദ്രൻ.

നവമാധുരി തുടരുകയാണ്. നമുക്കിനി സച്ചിൻ ബാലുവും നിത്യാമാമനും പാടിയ ഗാനത്തിലേക്ക് കടക്കാം. ചിത്രം ബെസ്റ്റി, രചന ഷിബു ചക്രവർത്തി, സംഗീതം ഹൗസ്.

0: 101.9 ആകാശവാണി അനന്തപുരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: നിത്യജീവിതത്തിൽ യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആൻഡ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു.
2: യോഗ എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ പലരും വിചാരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് പായ വിരിച്ച് കുറെ ആസനങ്ങൾ ചെയ്യുന്നതാണെന്നാണ്. അല്ല, യോഗ ജീവിതമാണ്. എങ്ങനെ ശ്വസിക്കണം, എങ്ങനെ കഴിക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ഉറങ്ങണം, ഇതൊക്കെ പഠിപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതം നോക്കൂ, രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഫോൺ നോക്കിയാണ്. പിന്നെ തിരക്ക്, ടെൻഷൻ, ട്രാഫിക്, ജോലി സമ്മർദ്ദം, രാത്രി കിടക്കുന്നത് മനസ്സ് നിറയെ നാളത്തെ പേടിയോടുകൂടിയും. ഇതിനിടയിൽ നമ്മുടെ ശരീരവും മനസ്സും പതുക്കെ തളരുന്നു.

0: 24 മണിക്കൂറിൽ 5 മിനിറ്റ് മാറ്റിവെക്കാൻ പറ്റാത്തവരുണ്ടോ? മഹർഷി പതഞ്ജലി പറഞ്ഞ പോലെ യോഗ ചിത്തവൃത്തി നിരോധ, മനസ്സിന്റെ ചാഞ്ചല്യങ്ങളെ നിയന്ത്രിക്കുന്ന കലയാണ് യോഗ. സമ്മർദ്ദം നിറഞ്ഞ ആധുനിക ജീവിതത്തിൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന ഒരു പരിശീലനമാണ് യോഗ. സംസ്കൃത പദമായ യുജ് എന്നതിൽ നിന്നാണ് യോഗ എന്ന വാക്ക് ഉണ്ടായത്. ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള യോജിപ്പാണ് യോഗയിലൂടെ സാധ്യമാകുന്നത്. പ്രായഭേദമന്യേ ആർക്കും യോഗ പരിശീലിക്കാവുന്നതാണ്. യോഗ എന്നാൽ കേവലം വ്യായാമമല്ല, ശരീരം മനസ്സ് ആത്മാവ് എന്നിവയുടെ സമന്വയമാണ്. സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം, സ്വസ്ഥനായവന്റെ ആരോഗ്യം രക്ഷിക്കുകയാണ് വൈദ്യന്റെ ആദ്യ ജോലിയെന്ന് ആയുർവേദം പറയുന്നു. അതിനുവേണ്ടി ആയുർവേദ ശാസ്ത്രത്തിൽ ദിനചര്യ, ഋതുചര്യ, വ്യായാമം, ആഹാരവിധിയൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ദിവസവും ശീലിക്കേണ്ട ഒന്നാണ് യോഗ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതല്ലേ? യോഗ അതാണ് ചെയ്യുന്നത്. ലോകമെമ്പാടും യോഗയുടെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. സൂര്യോദയത്തിൽ തന്നെ ഉണരാൻ ശീലിക്കുക, വെറും വയറ്റിൽ 2 ഗ്ലാസ് ശുദ്ധജലം കുടിക്കുക, പ്രഭാത കൃത്യങ്ങൾക്കു ശേഷം അയഞ്ഞ കോട്ടൺ വസ്ത്രം ധരിച്ച് നല്ലതുപോലെ വായുസഞ്ചാരമുള്ള മുറിയിൽ യോഗാ മാറ്റ് തറയിൽ വിരിച്ച്, ഇല്ലെങ്കിൽ കട്ടിയുള്ളതും നീളവും വീതിയുമുള്ള വിരിപ്പ് വിരിച്ചും യോഗാസനം ചെയ്യാവുന്നതാണ്. യോഗാസനങ്ങൾ അധികം ആയാസമില്ലാതെ കസേരയിലും ഇരുന്നു ചെയ്യാം. തുടക്കത്തിൽ ശാന്തി മന്ത്രവും അതിനുശേഷം ഏതെങ്കിലും ഇഷ്ടപ്രാർത്ഥനയും ചൊല്ലുക. ഒരു യോഗ മാസ്റ്ററുടെ നിരീക്ഷണത്തിൽ തന്നെ സൂക്ഷ്മ വ്യായാമം, അതായത് ലൂസനിങ് എക്സർസൈസിൽ തുടങ്ങി ക്രമേണ കഴിയുന്ന യോഗയും പ്രാണായാമവും ചെയ്തു തുടങ്ങുക. അവയവങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും സന്ധികൾക്കും ക്രമമായ വ്യായാമം കൊടുക്കലാണിത്. നിന്നും ഇരുന്നും കിടന്നും ചെയ്യേണ്ട ആസനങ്ങളുണ്ട്. നിത്യേനയുള്ള യോഗാസനങ്ങളും പ്രാണായാമവും പേശികൾക്ക് വഴക്കവും ശരീരത്തിന് കരുത്തും നൽകുന്നു. ശരിയായ ശ്വാസോച്ഛ്വാസം ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്താനും ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. പ്രമേഹം, അമിതവണ്ണം, ഹൈപ്പർ കൊളസ്ട്രീമിയ, നടുവേദന തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ തടയാൻ നിത്യവും 30 മിനിറ്റ് യോഗ ചെയ്താൽ മതി. ശരീരത്തെയും മനസ്സിനെയും വിഷവിമുക്തമാക്കാനും ഉയർന്ന യോഗ അഭ്യാസങ്ങൾക്കായി സജ്ജമാക്കാനും സഹായിക്കുന്ന ശുദ്ധിക്രിയകളാണ് ഷഡ്കർമ്മങ്ങൾ. ചെറു ചൂടുള്ള ഉപ്പുവെള്ളം കുടിച്ചതിനു ശേഷം ഛർദ്ദിച്ച് വയറു വൃത്തിയാക്കുന്ന വമനധൗതി ഇതിൽപ്പെടുന്നു. മലബന്ധം, ഗ്യാസ് പോലുള്ള ഉദരപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജലവസ്തി പറയുന്നു. നേതി മൂക്കിലെയും സൈനസിലെയും അഴുക്കുകളും കഫക്കെട്ടും നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. നേതിപാത്രത്തിൽ ഉപ്പിട്ട ചെറു ചൂടുള്ള വെള്ളം നിറച്ച് ഒരു മൂക്കിലൂടെ ഒഴിച്ച് മറ്റേ മൂക്കിലൂടെ പുറത്തുവിടുന്നു. ത്രാടക എന്നു പറയുന്നത് മിഴികൾ ചിമ്മാതെ ഒരു വസ്തുവിലോ സാധാരണയായി കത്തിയെരിയുന്ന മെഴുതിരിനാളത്തിലോ ഏകാഗ്രതയോടെ നോക്കി നിൽക്കുന്ന രീതിയാണിത്. കണ്ണുകളിൽ നിന്ന് വെള്ളം വരുന്നതുവരെ നോക്കിക്കൊണ്ടിരിക്കണം. ഇത് കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാനും ഉത്തമമാണ്. കപാലഭാതി എന്നത് ധ്യാന നിലയിൽ നിവർന്നിരുന്ന് കണ്ണുകളടച്ച് മൂക്കിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മൂക്കിലൂടെ ശക്തിയായി ശ്വാസം പുറത്തുവിടുക. ദഹന വ്യവസ്ഥ മെച്ചപ്പെടാനും ശരീരഭാരം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഒരു വീട്ടിൽ ഒരാൾ യോഗ ചെയ്യാൻ തുടങ്ങിയാൽ ആ വീടിന്റെ അന്തരീക്ഷം തന്നെ മാറും. ദേഷ്യം കുറയും, ക്ഷമ കൂടും. മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ സുസജ്ജമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാണായാമം. യോഗശാസ്ത്രത്തിൽ പ്രാണനെ നിയന്ത്രിക്കാനും ശരീര മനസ്സുകളെ ഊർജ്ജസ്വലമാക്കാനും സഹായിക്കുന്ന 8 ശ്വസന രീതികളെയാണ് അഷ്ടകുംഭകങ്ങൾ എന്ന് വിളിക്കുന്നത്. ശ്വാസകോശത്തിന്റെ ശേഷിയും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതാണ് പ്രാണായാമ. പ്രാണായാമവും ധ്യാനവും മനോബലം കൂട്ടുന്നു. പരീക്ഷാപേടി, ഉദ്യോഗ സമ്മർദ്ദം, ഉറക്കമില്ലായ്മ എന്നിവയ്ക്കും വളരെ നല്ലതാണ്. പ്രാണായാമം ചെയ്യുമ്പോൾ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ കുറയും, സെറോട്ടോണിൻ എന്ന സന്തോഷം തരുന്ന ഹോർമോൺ കൂടും. രാവിലെ എഴുന്നേറ്റ ഉടൻ 5 തവണ ദീർഘശ്വാസം എടുക്കുക, അതാണ് പ്രാണായാമത്തിന്റെ തുടക്കം. അടുത്തുള്ള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലോ ആയുർവേദ കോളേജിലോ പോയി യോഗ പരിശീലിക്കാവുന്നതാണ്. യോഗ നിർദ്ദേശിക്കുന്ന മുദ്രകളും ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തള്ളവിരലിന്റെ അഗ്രം ചൂണ്ടുവിരലിന്റെ അഗ്രത്തിൽ തൊട്ടുപിടിക്കുന്നതാണ് ജ്ഞാനമുദ്ര. ധ്യാനം ജ്ഞാനമുദ്ര പിടിച്ച് ചെയ്താൽ എപ്പോഴും അത് എനർജി സേവ് ചെയ്യും. ഇത് ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി കൂട്ടാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. കുട്ടികൾക്ക് ക്ലാസ്സിലൊന്ന് ഉറക്കം വരുമ്പോൾ ആയാൽ പോലും, ഗൃഹനാഥന് ദേഷ്യം വരുമ്പോൾ ആയാൽ പോലും 3 തവണ ദീർഘശ്വാസം ചെയ്യൂ. ഉറക്കം മാറി ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയും. ശാന്തത അനുഭവപ്പെടും. ടെൻഷൻ കുറയും. ജോലിസ്ഥലത്ത് 1 മണിക്കൂർ കഴിയുമ്പോൾ ചെയർ വിട്ട് എഴുന്നേറ്റ് കൈകൾ മുകളിലേക്ക് നീട്ടി ഒന്ന് വലിഞ്ഞ് നിവർന്നു വരൂ. അതാണ് താടാസനം. ശരീരത്തിൽ രക്തയോട്ടം കൂടുന്നതിനൊപ്പം ക്ഷീണം മാറ്റി ഉന്മേഷം പ്രദാനം ചെയ്യുന്നു. കമ്പ്യൂട്ടർ നോക്കി കണ്ണ് വേദനിക്കുമ്പോൾ 20 സെക്കൻഡ് കണ്ണടച്ച് കണ്ണിന് മുകളിൽ കൈപ്പത്തി കൂട്ടിത്തിരുമിയ ശേഷം ആ ഇളം ചൂടുവയ്ക്കൂ. ഇതാണ് പാമിംഗ്. ഊർജ്ജസ്വലത വരാൻ ഇത് സഹായിക്കുന്നു. ഉറങ്ങാൻ സമയം മലർന്നു കിടന്ന് കാൽ മുതൽ തല വരെ ഓരോ ഭാഗവും അയച്ചുവിടൂ. ഇതാണ് ശവാസനം. ഇത് നല്ല ഉറക്കം കിട്ടാൻ വളരെ സഹായകമാണ്. കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യം നൽകുന്നതിൽ യോഗയ്ക്ക് വലിയ പങ്കുണ്ട്. ആർത്തവ സമയത്തെ അസഹ്യമായ വയറുവേദനയും നടുവേദനയും മാറ്റാൻ യോഗ വളരെ ഫലപ്രദമാണ്. പ്രായമായവർക്ക് യോഗയും പ്രാണായാമവും ശീലിക്കുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഗർഭകാലത്ത് യോഗ ചെയ്യുന്നത് അമ്മയുടെയും കുഞ്ഞിന്റെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. ലഘുവായ യോഗാസനങ്ങളും പ്രാണായാമവും ശീലിക്കുന്നത് വഴി ഗർഭകാല അസ്വസ്ഥതകൾ കുറയ്ക്കാനും പേശികൾക്ക് അയവ് നൽകാനും പ്രസവ വേദന കുറയ്ക്കാനും സുഖപ്രസവം സാധ്യമാക്കാനും സഹായിക്കുന്നു. ഗർഭകാലത്തുണ്ടാകുന്ന ഉത്കണ്ഠ, ഭയം, വിഷാദം എന്നിവ അകറ്റി മനസ്സിന് ശാന്തത നൽകാൻ ധ്യാനവും ശ്വസനക്രിയകളും സഹായിക്കുന്നു. ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ യോഗയ്ക്കായി മാറ്റിവെക്കുന്നത് നമ്മുടെ ജീവിത രീതി തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമാണ്. ഒട്ടും സമയമില്ല എന്ന് പറയുന്നവർക്ക് രാവിലെ എണീറ്റ ഉടനെ 3 തവണ ദീർഘശ്വാസമെടുക്കാം. അത് കട്ടിലിൽ ഇരുന്ന് തന്നെ ആകാം. വയറു വീർപ്പിച്ച് ശ്വാസമെടുക്കുക, പതിയെ സാവധാനം പുറത്തേക്ക് വിടുക. ഇതൊരു തരത്തിലുള്ള പ്രാണായാമം തന്നെയാണ്. ദിവസം മുഴുവനും എനർജി നിലനിൽക്കും. സൂര്യ നമസ്കാരം 2 തവണ ചെയ്യാൻ ശ്രമിക്കുക. ശരീരം മുഴുവൻ സ്ട്രെച്ചാകും, ആലസ്യം മാറ്റും. രാത്രി കിടക്കുന്നതിന് മുൻപ് കാൽ പൊക്കി ചുമരിൽ ചാരിവെക്കുക. കാലിന്റെ ക്ഷീണം മുഴുവനും പോകുന്നതായി മനസ്സിലാക്കാനാകും. നന്നായി ഉറങ്ങാനും ആകും. ആഹാരത്തിലെ യോഗ എന്ന് പറയുമ്പോൾ മിതാഹാരമാണ്. വയറ് നിറച്ച് കഴിക്കാൻ പാടില്ല. ശാന്തമായിട്ട് ധൃതി വയ്ക്കാതെ ആഹാരം കഴിക്കുക. സംസാരത്തിൽ യോഗ എന്ന് പറഞ്ഞാൽ സത്യം, മിതഭാഷണം, ആവശ്യമില്ലാതെ സംസാരിച്ച് എനർജി കളയാതിരിക്കുക. ഉറക്കത്തിൽ യോഗ എന്നാൽ രാത്രി കിടക്കും മുമ്പ് 2 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. ഫോൺ നോക്കി കിടക്കാതെ 10 മിനിറ്റ് ശരീരം അയച്ച് കിടക്കുക. യോഗ നമ്മളെ ജീവിക്കാനും കൂടി പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ്. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ, യോഗഃ കർമ്മസു കൗശലം, പ്രവൃത്തിയിലുള്ള കൗശലമാണ് യോഗ. അതായത് ചെയ്യുന്ന ജോലി മനസ്സുവെച്ച് ശാന്തമായി സന്തോഷത്തോടെ ചെയ്യുന്നതാണ് യഥാർത്ഥ യോഗ. അതുകൊണ്ട് ഇന്നു തന്നെ തുടങ്ങൂ. യോഗ എന്നത് വ്യക്തിയുടെ ആരോഗ്യം മാത്രമല്ല സമൂഹത്തിന്റെ ആരോഗ്യം കൂടിയാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ആശുപത്രിയിൽ പോകാതെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ ഏറ്റവും നല്ല വഴി യോഗയാണ്. ദിവസവും 15 മുതൽ 20 മിനിറ്റ് വരെ വീട്ടിൽ തന്നെ ചിട്ടയായി ചെയ്താൽ ഡോക്ടറെയും മരുന്നിനെയും നമുക്ക് അകറ്റി നിർത്താനാകും. ശരീരം ആദ്യം ഖലു ധർമ്മ സാധനം. എല്ലാ ധർമ്മവും അനുഷ്ഠിക്കാൻ ആദ്യം ശരീരം നന്നായിരിക്കണം. അതുകൊണ്ട് ഒന്നും നാളേക്ക് മാറ്റിവെക്കാതിരിക്കുക. കാരണം ആരോഗ്യമുള്ള ശരീരവും ശാന്തമായ മനസ്സുമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്.
1: നിത്യജീവിതത്തിൽ യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആൻഡ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. വാണിജ്യരം പാടിയത് ചിത്രം വിഷുക്കണി, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സരിൽ ചൗധരി.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: 101.9 ആകാശവാണി അനന്തപുരി FM, സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അറുപത്തിയെട്ടാം ജന്മദിനമാഘോഷിക്കുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പൊരുക്കി ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ജനങ്ങൾ. പഹാഡ്പൂരിൽ എത്തിയ രാഷ്ട്രപതിയെ ഒഡീഷ ഗവർണർ ഹരിബാബു കമ്പമ്പതിയും മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും ചേർന്ന് സ്വീകരിച്ചു. രാഷ്ട്രപതിയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മയൂർഭഞ്ചിലെത്തി. രാഷ്ട്രപതിയോടൊപ്പം പ്രധാനമന്ത്രി സന്താലി ജഹേര, ഹോ ജഹേര എന്നിവിടങ്ങൾ

സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തനും പ്രബലനുമായ നേതാവാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനൊപ്പം ലോകത്തിലെ ഏറ്റവും സ്വാധീന വ്യക്തികളിൽ ഒരാളായി പ്രധാനമന്ത്രി മാറിയെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ആഗോള ഇന്റർനെറ്റ് രംഗത്തെ ഭരണ ചർച്ചകളിൽ രാജ്യത്തിന്റെ പങ്കാളിത്തം കൂടുതൽ സാധ്യമാക്കുന്നതിനും ഇന്റർനെറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നാഷണൽ ഇന്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ നിക്സി നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് സെക്രട്ടറി എസ് കൃഷ്ണൻ. 4 പുതിയ ഡിജിറ്റൽ സംരംഭങ്ങൾക്ക് പുതുതായി തുടക്കം കുറിച്ചതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം അല്പസമയത്തിനകം ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ. ആതിഥേയരായ ഇന്ത്യ 2 മത്സരം ജയിച്ച് പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. FM News Headlines ഇനി 2 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 2 മണിവരെ കേൾക്കാം ഈണപ്പോക്കൂട. പരിപാടിയിലേക്ക് വാട്സ്ആപ്പ് സന്ദേശം അയയ്ക്കൂ. തത്സമയം പ്രിയ ഗാനങ്ങൾ കേൾക്കാം. നമ്പർ 8281420305. നിങ്ങളുടെ പേരും സ്ഥലവും ചിത്രത്തിന്റെ പേരും ആദ്യവരെയും മറക്കരുത്. കൊല്ലം കടക്കിലെ ബിജു ഇഷ്ടപ്പെടുന്ന ഗാനമാണ് ഇന്നാദ്യം. പാളങ്ങൾ എന്ന ചിത്രത്തിൽ മണി ജയറാമും ഉണ്ണിമേനോനും പാടിയ ഈ ഗാനത്തിന്റെ രചന പൂജ ഖാദർ, സംഗീതം ജോൺസൺ.

0: ഫിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്.
1: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
0: ഫിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
3: ഇണപ്പുക്കൂടയിലെ അടുത്ത സന്ദേശം പകൽക്കുറിയിൽ നിന്നുള്ള രാധാകൃഷ്ണന്റേതാണ്. അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഗാനം ലോട്ടറി ടിക്കറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോകണമെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
5: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
7: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
9: അടുത്ത സന്ദേശം പ്രാവച്ചമ്പലത്തുള്ള പ്രീജയുടേത്. ചിത്രം ഇനിയെത്ര സന്ധ്യകൾ. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന മങ്കൊമ്പ, സംഗീതം ദേവരാജൻ.

0: അയാളെ എം ആർ ടി ഹുമ്മിറ്റ്സി പോണം.
1: എന്താ കാര്യം പറ?
0: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
2: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: രാജശില്പി എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനമാണിനി. രചന ONV, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനത്തിനായി സന്ദേശമയച്ചിരിക്കുന്നു ആറ്റിങ്ങൽ തിനവിള നന്ന ശത്രുഘ്നൻ.

0: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
1: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല.
0: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല. വിളിക്കൂ 8590946200.
2: ഇനി മുട്ടടയിൽ നിന്ന് ജയലക്ഷ്മി സന്ദേശം അയച്ചിരിക്കുന്ന ഗാനത്തിലേക്ക്. ചിത്രം സാഗരം സാക്ഷി, യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് കൊത്തഞ്ചേരി, സംഗീതം ശരത്.

0: പ്രിയ ശ്രോതാക്കളെ, സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ഈണപ്പോ കൂടെ തുടരുകയാണ്. പ്രിയ ഗാനങ്ങൾ കേൾക്കാനായി സന്ദേശം അയച്ചോളൂ 8281420305 എന്ന നമ്പറിലേക്ക്. പരിപാടി 2 മണി വരെ മാത്രം.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: ുന്നു.
1: ഇണപ്പൂക്കൂടയിലെ അടുത്ത ഗാനം യാത്ര എന്ന ചിത്രത്തിൽ എസ് ജാനകിയും സംഘവും പാടിയത്. രചന ഒ എൻ വി, സംഗീതം ഇളയരാജ. ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു. എറണാകുളം എറണാകുളത്ത് നിന്ന് പ്രശാന്ത ഹരികുമാർ.

0: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമഗതാഗത സൌകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
1: സ്നേഹ യമുന എന്ന ചിത്രത്തിൽ കെ സി വർഗീസ് പാടിയ ഗാനമാണ് അടുത്തത്. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം കെ ജെ ജോയ്. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു ആക്കുളത്ത് നിന്ന് പ്രതാപൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി കരുനാഗപ്പള്ളിയിലെ ടീന സന്ദേശം അയച്ചിരിക്കുന്നു. മധുവിധു എന്ന ചിത്രത്തിൽ ബിനി ശ്രീനിവാസനും സിതാര കൃഷ്ണകുമാറും പാടിയ ഗാനത്തിനായി. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഹിഷാം അബ്ദുൽ ബഹാം.

0: ചേച്ചി ഇത് കണ്ടോ?
1: ഹരിമണ്ടേ കുട്ട
0: കാണട്ടെ. വാ, എന്റെ ഫേവറേറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും.

0: അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
1: ഓ ഐ നോ.
0: RBI പറയുന്നു,
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
3: ഇനി കാഞ്ഞങ്ങാട് കാസർഗോഡ് നിന്ന് ഡോക്ടർ ഗോവിന്ദൻ പുതുമന അദ്ദേഹം സന്ദേശം അയച്ചിരിക്കുന്നു. തിരകൾ എഴുതിയ കവിത എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാൻ. രചന മങ്കൊമ്പ ഗോപാലകൃഷ്ണൻ, സംഗീതം MS വിശ്വനാഥൻ.

0: അറിയാത്ത അനുരാഗമാണ്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.

അടുത്ത ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു പനക്കോട് നിന്ന് ശ്രീജിത്ത്, അനു, ഗൗരി, അൻവിത തുടങ്ങിയവർ. യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന കോന്നിയൂർ ഭാസ്, സംഗീതം രവീന്ദ്രൻ. ചിത്രം കളിപ്പാട്ടം.

ഇനിയണപ്പൂക്കുടയിൽ ഒരു ഗാനം കൂടി. ഇത് ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ഗിരീഷ് പോത്തഞ്ചേരി, സംഗീതം ജോൺസൺ. സന്ദേശം അയച്ചിരിക്കുന്നു പള്ളിച്ചിൽ നിന്ന് പ്രസീത.

0: ഇന്നത്തെ ഈണപ്പൂ കൂട സമാപിക്കുകയാണ്. പരിപാടി ഇനി നാളെ ഉച്ചതിരിഞ്ഞ് 1-2 കേൾക്കാം. സന്ദേശങ്ങൾ അയച്ചവർക്കും പരിപാടി ആസ്വദിച്ചവർക്കും നന്ദി. അനന്തപുരി FM സ്റ്റുഡിയോയിൽ ദീപ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ സംസ്ഥാനതല അന്താരാഷ്ട്ര യോഗദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. സദറിലെ ഗാരിസൺ ഗ്രൌണ്ടിൽ രാവിലെ 7:30 പരിപാടി. ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗം മറ്റന്നാൾ ആരംഭിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാകും. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാൻ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും കതിർ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി ടി സദ്ദിഖ്. ഇതിന്റെ ഭാഗമായി സ്കൂൾ കരിക്കുലത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. പകർച്ചവ്യാധി നിയന്ത്രിക്കുന്ന കാര്യം ചർച്ച

ചെയ്യാൻ തിരുവനന്തപുരത്ത് ഉന്നതാധികാര സമിതി യോഗം ചേർന്നു. പകർച്ചവ്യാധികൾക്ക് കാരണം വൃത്തിഹീനമായ അന്തരീക്ഷമാണെന്ന് യോഗത്തിൽ മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. അങ്കമാലി അരൂർ ദേശീയപാത 144 ബൈപ്പാസ് പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിച്ചതായും ഉടൻ വിജ്ഞാപനമുണ്ടാകുമെന്നും ബെന്നി ബെഹനാൻ MP. അങ്കമാലി മുതൽ കുണ്ടന്നൂർ വരെ പുതുതായി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്ന കൊച്ചി ബൈപ്പാസ് പദ്ധതിയാണിത്. ഇന്ന് ലോക അഭയാർത്ഥി ദിനം. അഭയാർത്ഥികളുടെ ജീവിതത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമാണ് അഭയാർത്ഥി ദിനം ആചരിക്കുന്നത്. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിൻ സ്വച്ഛതാ പഖ്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾ, സ്വച്ഛതാ പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എഫിൽ രാത്രി 10:30 നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 1:30 ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി മത്സരിക്കും. FM News Headlines ഇനി വൈകിട്ട് 5 മണിക്ക്.

0: നേർമൊഴി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ നേർമൊഴിയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ എൻ പ്രശാന്താണ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം നിരവധി ജനക്ഷേമ പദ്ധതികളിലൂടെയും നവമാധ്യമങ്ങളിലെ സജീവമായ ഇടപെടലുകളിലൂടെയും ശ്രദ്ധ നേടി. കോഴിക്കോട് ജില്ലാ കളക്ടറായി സേവനമനുഷ്ഠിക്കുന്ന കാലത്ത് അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളെല്ലാം തന്നെ ഏറെ ജനശ്രദ്ധ നേടിയവയാണ്. റോഡുകളിലെ കുഴിയടയ്ക്കാൻ സ്പോൺസർമാരെ തേടുന്ന നമുക്കു നിരത്താം നമ്മുടെ നിരത്ത് എന്ന പദ്ധതിയും, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാനുള്ള ഓപ്പറേഷൻ സുലൈമാനിയും, വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള സവാരി ഗിരിഗിരിയും, യാത്രക്കാർക്ക് അവരുടെ ഏറ്റവും അടുത്തുള്ള ഓട്ടോറിക്ഷ കണ്ടുപിടിക്കുന്നതിനുള്ള ആൻഡ്രോയിഡ് അപ്ലിക്കേഷനായ എ ഓട്ടോയും, കോഴിക്കോടിനെപ്പറ്റി അറിയേണ്ടതെല്ലാം ഉൾപ്പെടുത്തി കോഴിപീഡിയ എന്ന വിജ്ഞാനകോശ പദ്ധതിയും ഇവയിൽ എടുത്തു പറയേണ്ടവയാണ്. കളക്ടർ ബ്രോ, ഇനി ഞാൻ തള്ളട്ടെ. സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്, മലയാളി മെമ്മോറിയൽ, ലൈഫ് ബോയ്, ബ്രോസ്വാമി കഥകൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. എൻ പ്രശാന്തിനൊപ്പം സ്റ്റുഡിയോയിലുള്ളത് എം കെ ദിലീപ്.
1: നേർമൊഴിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: പെട്ടെന്ന് താങ്കളുടെ പേര് പറയുമ്പോൾ ഇപ്പോഴും ആളുകൾ റിലേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കോഴിക്കോടാണ്. താങ്കൾ അവിടെ കളക്ടറായിരുന്നു, അവിടെ നടത്തിയ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ തിരുവനന്തപുരം ആകാശവാണിയിൽ ഇരിക്കുമ്പോഴേക്കും തിരുവനന്തപുരം എന്ന നഗരം താങ്കളെ സംബന്ധിച്ച് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, താങ്കൾ പഠിച്ച് വളർന്ന ഒരു നഗരമാണ്. ഈ ഒരു സിറ്റിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: തിരുവനന്തപുരത്താണ് ഞാൻ പഠിച്ചത്. എന്ന് മാത്രമല്ല, എൻ്റെ ബാല്യകാലവും കൗമാരവും കോളേജ് എഡ്യൂക്കേഷൻ എല്ലാം ഇവിടെ തന്നെയായിരുന്നു. വളരെ ശാന്തമായിട്ടുള്ള, വൃത്തിയുള്ള, കുറച്ച് ലേറ്റ് ബാക്ക് ആണ്, എന്നാൽ അതേസമയം ഒരു പച്ചപ്പും ഹരിതാവയൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ആൻഡ് എഡ്യൂക്കേഷൻ നോളജ് ഇതിനൊക്കെ മൂല്യം കൽപ്പിക്കുന്ന ഒരു നാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും ഒരു ഗൃഹാതുരത്വമാണ് ഇവിടുത്തെ വഴികൾ, ചെറിയ ഊടുവഴികളൊക്കെ. കുറേ കാലം ബൈക്കിലൊക്കെ കറങ്ങി നടന്നതിൻ്റെയൊക്കെ ഓർമ്മകളൊക്കെ ഉണ്ട്. സുഹൃത്തുക്കളും കൂടെ പഠിച്ച എല്ലാവരും ഇവിടെയൊക്കെ തന്നെ കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം ഭയങ്കര ഒരു വാംത്തുള്ളൊരു സ്ഥലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം.
1: മാറി വെനീസ്, സിവിൽ സർവീസിലേക്ക് ഒരുപാട് ആളുകളെ സംഭവമായിട്ടുള്ളൊരു കോളേജാണ്. ഒരു മാറി വെനീസിലൂടെ പഠനം, തുടർന്ന് ലോ കോളേജ്. നിയമം താങ്കളുടെ ഒരു ഓബ്വിയസ് ചോയ്സ് ആയിരുന്നു?
2: അതെ അതെ, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഒന്ന് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിയമം വളരെ ഹെൽപ്ഫുൾ ആണ്, പ്രത്യേകിച്ച് 5-year കോഴ്സ്. കാരണം അതിനകത്ത് നമ്മൾ ബേസിക്സ് പലതും പഠിക്കും, എക്കണോമിക്സ് ആയാലും ഹിസ്റ്ററി ആയാലും പൊളിറ്റിക്സ് ആണെങ്കിലും എവറിഥിങ്. ഒരു സിവിൽ സർവന്റ് UPSC സിലബസിനകത്ത് വരുന്ന ബേസിക്സ് എല്ലാം, ജനറൽ സ്റ്റഡീസിനകത്ത് വരുന്നതെല്ലാം പഠിച്ചിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 3-4 വർഷങ്ങളിൽ ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ഒരു UPSC ആസ്പിരന്റ് എന്നുള്ള നിലയ്ക്ക് അത് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത് എടുത്തതാണ്. കുറച്ച് ടാക്ടിക്കൽ ആയിട്ടുള്ളൊരു ഡിസിഷനുമായിരുന്നു. അതുകൂടാതെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിയമം തെറ്റില്ലാതെ വൃത്തിക്ക് ചെയ്യുന്നതാണ്. ഭരണത്തിനകത്തും വളരെയധികം ഹെൽപ്ഫുള്ളാണ് നിയമം. പഠിച്ചവരും പഠിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ള ഒരു ശരി ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം, ഇത് പലപ്പോഴും നിയമം പഠിച്ചതുകൊണ്ട് സഹായകരമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലീഗൽ നോളജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ഒരളവ് വരെയെങ്കിലും നിയമം പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അതൊരു ലീഗൽ ലിറ്ററസി എന്നതിനെക്കാട്ടിലും നിയമത്തിൻ്റെ ഒരു ജൂറിസ്പ്രുഡൻസിൻ്റെ ഒരു ആത്മാവുണ്ടല്ലോ, അത് മനസ്സിലാക്കാനുള്ളൊരു അവസ്ഥയിലോട്ട് സാധാരണക്കാർക്ക് കൂടെ അവസരം ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
1: നമ്മൾ ഈ നിയമവ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ് ഡിലേ എന്ന് പറയുന്നത്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ബ്യൂറോക്രസിയിലും വൈകുന്ന ഫയലുകൾ, വൈകുന്ന തീരുമാനങ്ങൾ, അതിനെക്കുറിച്ച്.
2: ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്. നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ശരിക്കും ഇത് ഉടച്ചു പാർക്കേണ്ട സമയം അതിക്രമിച്ചു. മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ ന്യായം കിട്ടും എന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യം വന്നാലും സത്യത്തിൽ കൂടുതൽ പേര് കേസ് കൊടുക്കും.
1: മടിക്കുന്നത് ഈ ഒരു താമസത്തിന്.
2: പിന്നെ എത്ര പേര് കേസ് കൊടുക്കാൻ മടിക്കുന്നു എന്നറിയോ? അപ്പോൾ അത് കാരണം ഇവരെന്ത് ചെയ്യും? മറ്റ് മാർഗങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും. നിയമവിരുദ്ധമായിട്ടുള്ള മാർഗങ്ങൾ വരെ എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യുക, കയ്യൂക്ക് ഉപയോഗിക്കുക, അങ്ങനെ പലതും തുടങ്ങുന്നത് അവിടെ നിന്നാണ്. വെറും ഈ നിയമം, നീതി ഇതൊക്കെ കിട്ടുന്നത് കോടതിയിൽ മാത്രമാണെന്ന് വരുന്നതും തെറ്റാണ്. ഒരു സർക്കാർ ഓഫീസിലോ, ഒരു താലൂക്ക് ഓഫീസിലോ, ഒരു വില്ലേജ് ഓഫീസിലോ, ഒരു കൃഷി ഓഫീസിലോ എവിടെ ചെന്നാലും നിങ്ങൾക്ക് നീതിയും ന്യായവും കിട്ടണം. യു ഷുഡ് ബി ട്രീറ്റഡ് ഫെയർലി. അല്ലാതെ അവിടെ നിങ്ങൾക്ക് തോന്നിയ പോലെ ഒരു എക്സ്പീരിയൻസ് കിട്ടുക, എന്നിട്ട് വേണമെങ്കിൽ എന്നാ താൻ പോയി കേസ് കൊടുത്തോ എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, അത് വരാനുള്ളൊരു കാരണവും ഇതാണ്. കാരണം കോടതികളിൽ കാലതാമസം ഉണ്ട് എന്നുള്ളൊരു ബോധ്യമാണ്. ഇപ്പൊ എത്ര പേർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റും? ഇന്നത്തെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു നിയമം നടപ്പിലാക്കി എടുക്കാൻ വേണ്ടി കോടതിയിൽ പോകുക എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ചിലവുണ്ട്. ഇപ്പൊ ഒരു ചെറുകിട കച്ചവടക്കാരനുണ്ടെന്ന് വിചാരിച്ചോ, അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു മറ്റൊരു വ്യക്തിയുമായിട്ട് ബിസിനസ്സിൽ തർക്കം വന്നു, ആ തർക്കത്തിന്റെ ആകെ തുക ഒരുപക്ഷെ 100,000 or 200,000 rupees ആയിരിക്കാം. അയാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനൊരു വക്കീലിനെയൊക്കെ വെച്ച് കോടതിയിൽ സമയവും പണവും എല്ലാം മുടക്കിയതിന് ശേഷം അയാൾക്ക് നീതി കിട്ടുന്നത് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും, അതിന് ചിലവാകുന്നത് 100,000 or 200,000 ആയിരിക്കും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാൾ കോടതിയിൽ പോകണ്ടെന്ന് വെക്കില്ലേ? ഇതാണ് നടക്കുന്നത്. കോടതി വ്യവഹാരം കുറച്ചുകൂടെ സിമ്പിളാക്കുകയും കുറച്ചുകൂടെ, വിദേശ രാജ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നമ്മളിത് നടക്കാത്ത എന്തോ വലിയ സംഭവമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. സിസ്റ്റം കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും, കോടതി നടപടിക്രമങ്ങൾ കുറച്ചുകൂടെ വേഗത്തിലാക്കാം. ഉദാഹരണത്തിന്, 50s പാസാക്കിയ ഒരു നിയമമുണ്ട്, ചെറിയ തർക്കങ്ങൾ, മോണിറ്ററി വാല്യൂ വളരെ കുറച്ചുള്ള തർക്കങ്ങൾക്ക് സമ്മറിയായിട്ട് കേസ് തീർക്കാനുള്ള ഒരു നിയമമാണ്. ആ നിയമം ഞാൻ വായിച്ചു നോക്കിയായിരുന്നു. അതിനകത്ത് മോണിറ്ററി ലിമിറ്റ് വെച്ചിരിക്കുന്നത് 5,000 അങ്ങനെ എന്തോ ആണ്, അതോ 2,000 ചെറിയൊരു തുകയാണ് വെച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അത് വലിയ തുകയാണ്. അത്രയും തുകയ്ക്ക് താഴെയുള്ള തർക്കങ്ങൾ വളരെ പെട്ടെന്ന് കോടതിക്ക് തീർപ്പാക്കാനുള്ള അധികാരം കൊടുത്തുകൊണ്ടുള്ള 1 or 2 sittings തന്നെ തീരും. യഥാർത്ഥത്തിൽ ആ നിയമത്തിൽ മാത്രം ഒരു അമെന്മെന്റ് കൊണ്ടുവന്നാൽ ഒരു 10,00,000 or 20,00,000 വരെയുള്ള കേസുകൾക്ക് സമ്മറിയായിട്ട് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള എത്രയോ ആൾക്കാരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ മിക്കതും ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നതായിരിക്കും. നമ്മൾ ആ ഒരു അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കുന്നില്ല.
1: താങ്കളുടെ പുതിയ പുസ്തകം സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ നിയമങ്ങളിൽ ഒരുപക്ഷെ സാധാരണക്കാരന് ഏറ്റവും കരുത്തു കൊടുത്തൊരു നിയമമാണ് വിവരാവകാശ നിയമം. പക്ഷെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും അതിന്റെ ചിറകരിയപ്പെടുന്നു എന്നൊരു വാദം ഒരു വശത്ത് വരുന്നുണ്ട്. അതിന് മറുപടി നൽകുന്ന രീതികളൊക്കെ തന്നെ ഈ നിയമവ്യവസ്ഥയിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇനി ഇതുമായിട്ട് പോകണ്ട എന്നുള്ള തരത്തിലേക്ക് അതിന്റെ ഒരു ഉള്ളുകളികൾ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ തുറന്നു കാട്ടുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിലേക്ക് താങ്കളെ നയിച്ച ഘടകങ്ങൾ?
2: വിവരാവകാശ നിയമം ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ളൊരു നിയമമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ. കാരണം പൗരന്മാർക്ക് ഇൻഫർമേഷൻ കിട്ടാനും, അതിനു മുമ്പ് വരെ എങ്ങനെയായിരുന്നു, ഒരു MLA or MP പാർലമെന്റിലോ അസംബ്ലിയിലോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമാണ് ഈ രഹസ്യത്തിന്റെ കലവറയ്ക്കകത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിവരം പുറത്തു വരുന്നത്. ഒരു MLA or MP ചോദിക്കുന്നത് പോലെ തന്നെ ഒരു സാധാരണ പൗരനും ചോദ്യം ചോദിക്കാൻ അവകാശം കൊടുക്കുന്നതാണ് ഈ നിയമം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സർക്കാർ എന്ന് പറയുന്നത് ഒരു കൊള്ളസംഘമൊന്നുമല്ല, അതീവ രഹസ്യമായിട്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസ് ഉണ്ട്, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, ആണവ രഹസ്യങ്ങളുണ്ട്, ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും സംരക്ഷിക്കേണ്ടതുണ്ട്. അതല്ലാതെ സംസ്ഥാന തലത്തിലുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ രഹസ്യങ്ങൾ വട്ടപൂജയാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ജനങ്ങളുമായിട്ട് സംവേദിച്ച് അവരുടെ ഇൻപുട്ടോടെ എടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഈ ഒരു കൾച്ചർ, രഹസ്യത്തിന്റെ കൾച്ചർ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടാക്കിയ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിന്നും തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള നിയമങ്ങളെടുത്ത് പരിശോധിച്ചാൽ അവിടെ പരമാവധി ട്രാൻസ്പെറൻസിയാണ്, ഏറ്റവും കൂടുതൽ ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക,

0: നിൽക്കുമ്പോൾ താഴെയുള്ളതൊന്നും പരിഷ്കരിക്കാൻ പിന്നീട് നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. പൊതുവെ എല്ലാവരുടെ മനസ്സിലുള്ള ആ ഒരു അടിമത്തം, സിസ്റ്റത്തിനോടുള്ള ഭയം, ഭീതി, അതിന്നും തുടരുകയാണ്. പോലീസിനെ കാണുമ്പോൾ ഭയക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. വിദേശത്താണെങ്കിൽ ഇത് നടക്കുമോ? അവിടെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്ന ആളല്ല, നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അവരവിടെ ബഹുമാനത്തോടെ വേണം സംസാരിക്കാനും. ഇതാരും ആരെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ളൊരു സിസ്റ്റം അല്ല ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഈ ഭരണഘടനയുടെ ആ ഒരു വളരെ ലോഫ്റ്റി പ്രിൻസിപ്പിൾസ് എന്ന് പറയില്ല, അതിനനുസരിച്ച് ജീവിക്കാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഭരണഘടനയനുസരിച്ച് താഴത്തെ സിസ്റ്റംസ് ആണ് വയ്ക്കുക, അല്ലാതെ താഴത്തെ സിസ്റ്റം അനുസരിച്ച് ഭരണഘടനയിലെ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് പറ്റില്ല. ഇത് ഫണ്ടമെന്റലി പലരുടെയും തലയിലോട്ടങ്ങ് ഇപ്പോഴും കയറുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ വിവരാവകാശം എന്ന് പറഞ്ഞൊരു നിയമം വന്നപ്പോൾ പെട്ടെന്നൊരു വെളിച്ചം കിട്ടി എല്ലാവർക്കും.
1: ഇപ്പൊ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളൊക്കെ തന്നെ ഒരു ഹ്യൂമൻ സെൻട്രിക്കാണ് താങ്കൾ കോഴിക്കോട് നടപ്പിലാക്കിയ വളരെ ക്രിയേറ്റീവായ പലതും, ഒരു പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് എന്നൊക്കെ പറയാവുന്ന തരത്തില്. ഇപ്പൊ ഇത്രയും കേൾക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് മനസ്സിലായി ഇതെല്ലാം ഒരു ഔട്ട് ഓഫ് ബോക്സ് തോട്ടാണ്, ഒരു ക്രിയേറ്റീവ് ആയ ഒരു ബ്യൂറോക്രാറ്റ് ആയിട്ടാണ് താങ്കൾ പൊതുവെ അറിയപ്പെടുന്നത്. താങ്കളുടെ ക്രിയേറ്റീവ് സൈഡ് ഇത്തരം തോട്ടുകൾ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്?
0: ഇതൊന്നും വലിയ ക്രിയേറ്റീവ് ആണെന്നും എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് ഇസ് നാച്ചുറൽ, ഇങ്ങനെയാണ് വേണ്ടത്. പ്രയോറിറ്റൈസേഷന്റെ കാര്യത്തിൽ വേണമെങ്കിൽ എനിക്ക് പ്രാധാന്യം തോന്നുന്നത് എപ്പോഴും സ്വാതന്ത്ര്യവും ജനങ്ങളുടെ അവകാശങ്ങളും, അല്ലെങ്കിൽ ആ ഫ്രീഡം, ബേസിക്കലി ഫ്രീഡം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഏറ്റവും പ്രധാനം എന്ന് പറയാം. ഫണ്ടമെന്റൽ റൈറ്റ്സിന് ശേഷമേ ബാക്കി എന്തും പറ്റുള്ളൂ. ഭരണഘടനയിൽ അങ്ങനെയാണ്. പക്ഷേ ഒന്ന് ചുറ്റും നോക്കൂ, നമ്മളെ നാട്ടിൽ ഈ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെയാണ് ഏറ്റവും എളുപ്പത്തിൽ ഒരു സർക്കുലർ ഇറക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ഉത്തരവൊക്കെ ഇറക്കിയിട്ട് കൺട്രോൾ ചെയ്യാമെന്ന് പലരും ധരിച്ചു വെച്ചിരിക്കുക. നിങ്ങളുടെ സംസാര സ്വാതന്ത്ര്യം നിയന്ത്രിക്കാമെന്ന് ചിലർ ധരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സഞ്ചരിക്കാനുള്ള അവകാശം. ഒരു പൗരൻ സത്യത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ പുറത്ത് എന്തെങ്കിലും നിങ്ങളുടെ അവകാശത്തെ നിയന്ത്രിക്കുന്ന രീതിയിൽ ഒരു ഉത്തരവോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അണ്ടർ വാട്ട് ആക്ട്, അല്ലെങ്കിൽ ഏത് അതോറിറ്റിയിലാണ് നിങ്ങളത് ചെയ്യുന്നത് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ധൈര്യം സാധാരണ പൗരനും വേണം. ഭരണഘടന അങ്ങനെയാണ്, അതിൻ്റെ കീഴിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എനാക്ട്മെന്റ് വേണം, എനാക്ട്മെന്റിന്റെ കീഴിൽ റൂൾസ് വേണം, റൂൾസിന്റെ കീഴിൽ ഒരു എക്സിക്യൂട്ടീവ് അധികാരിക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ക്രിയേറ്റിവിറ്റി ആണ് നമ്മളെ എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്ന ഒരു ഫണ്ടമെന്റൽ തിങ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാപരമായിട്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ആവാം. ക്രിയേറ്റിവിറ്റിയുടെ ഡെഫിനേഷൻ തന്നെ എന്താണെന്ന് അറിയാം? നമ്മൾ ഒരു പെരിമീറ്ററിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് പരിമിതമായ ഒരു സാഹചര്യത്തിൽ അവിടെ ഏറ്റവും നല്ല സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ യു ഹാവ് ടു തിങ്ക് ക്രിയേറ്റീവ്ലി. നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത വേറെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് അത് കണ്ടുപിടിക്കുന്നതിൽ ഒരു രസം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ പ്രോബ്ലം സോൾവിങ് അതാണ്. ഇപ്പോൾ എല്ലാ സർക്കാർ ഫയലും സത്യത്തിൽ ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് രസകരമായിട്ടുള്ള നമ്മൾ വളഞ്ഞൊന്നും മൂക്ക് പിടിക്കാതെ നേരെ ചൊവ്വയെ കാണാൻ, ഇത്രയും നേരം അവിടെ ഉണ്ടായിട്ടും ഒരുപക്ഷെ ആൾക്കാർ കാണാതിരുന്ന ഒരു പരിഹാരം അത് കണ്ടെത്തുമ്പോൾ നമുക്കൊരു ആഹാ ഫീലാണ്. ആ കൊള്ളാലോ. ദാറ്റ് ഗിവ്സ് യു ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷനും കിട്ടും, പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷനും കിട്ടും. പ്രശ്നം പരിഹരിച്ച് മുമ്പോട്ട് പോവാണല്ലോ വേണ്ടത്. അല്ലാതെ ഫയൽ ഉന്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ രസമൊന്നുമില്ല.
1: ഈ ഫയലുകളിലുള്ള കമന്റുകൾ പല കാര്യങ്ങളിലും അഭിപ്രായം രേഖപ്പെടുത്താതെ മുന്നോട്ട് പോകുന്ന ഫയലുകളെ കുറിച്ച് ഒരു പരാതി പൊതുവെ വ്യവസ്ഥിതിക്കുള്ളിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് എഴുതുന്ന ഒരു അഭിപ്രായം നാളെ തനിക്ക് നേരെ വരുമോ വരില്ലയോ, അല്ലെങ്കിൽ ഇതിന് ഞാൻ അധികമായി കുറച്ച് പഠനം വേണ്ടി വരുമോ, ഇതിലേത് പ്രോസസ്സാണ് ശരിക്കും ഫയലുകൾ ഉന്തുക എന്നുള്ളതിനപ്പുറത്തോട്ട് സ്വാഭാവികമായി ഗ്ലൈഡ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതിനെ തടസ്സപ്പെടുത്തുന്നത്?
0: ഒരു ഫയൽ വായിച്ചത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു എഫേർട്ട് ഇടണമല്ലോ. ഒരു പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാതൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. രണ്ട്, അത് എഴുതാനുള്ള രേഖപ്പെടുത്താനുള്ള ധൈര്യവും വേണം. മിക്കപ്പോഴും പല ഫയലുകൾക്കും ഒരു ലെഗസി ഉണ്ടാവും, അത് എഴുതി വന്നതിൻ്റെ ഒരു ചരിത്രവും. അതിനകത്ത് മുൻ ഉദ്യോഗസ്ഥരാവാം, അല്ലെങ്കിൽ ഭരണാധികാരികളാവാം, ഇവരൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള പലതും ആ ഫയലിൽ കാണും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ ചിലപ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ടാവാം, നമ്മൾ എഴുതാൻ പോകുന്ന അഭിപ്രായം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. അത് എഴുതാൻ നേരം ഭയപ്പെട്ടിട്ട് കാര്യമില്ല. ആ ഗട്ട്സ് കാണിക്കാൻ ചിലപ്പോൾ പലരും ഭയപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 3-9 തൊട്ട് 3-11 വരെയുള്ള ഭാഗങ്ങളിലും ഓൾ ഇന്ത്യ സർവീസിനെ പറ്റി പറയുന്നത്. ഓൾ ഇന്ത്യ സർവീസിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം എഴുതാൻ വേണ്ടിയാണ് അയാൾക്ക് ശമ്പളം കൊടുക്കുന്നതും. പണ്ട് സർദാർ പട്ടേൽ പറഞ്ഞിട്ടുണ്ട്, ഏത് കാലത്താണോ ഒരു സിവിൽ സർവെന്റിന് ഫയലിൽ സ്വതന്ത്രമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്താൻ സാധിക്കാതെ വരുന്നത്, അന്ന് നിങ്ങൾ മനസ്സിലാക്കണം ജനാധിപത്യം അപകടത്തിലാണെന്ന്. സർദാർ പട്ടേലിനെ പോലുള്ള അത്രയും വിഷണറി ആയിട്ടുള്ള വ്യക്തികൾക്ക് അതിൻ്റെ ഗൗരവം അറിയാമായിരുന്നു. കാരണം ഫയലിൽ സ്വതന്ത്രമായിട്ട് അഭിപ്രായം എഴുതാൻ ഒരു സിവിൽ സർവെന്റിന് സാധിച്ചില്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് പറയുന്ന സിസ്റ്റത്തെ പൂർണ്ണമായിട്ടും ഏത് വ്യക്തിക്ക് വേണമെങ്കിൽ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഭരണം നടക്കുന്നത് ഫയലിലാണ്. എന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ

0: ബോധ്യങ്ങൾ കറക്റ്റായിട്ട് അതിൽ എഴുതണം. അത് മേലുദ്യോഗസ്ഥർക്കോ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനോ ആർക്ക് വേണമെങ്കിലും അത് തിരുത്താം. അല്ലാതെ ഞാൻ എന്ത് എഴുതണം എന്ന് പറയാൻ അവർക്ക് അവകാശമില്ല.
1: നമുക്ക് എന്തും എഴുതാവുന്ന ഒരു സ്പേസ് ആയിട്ട് മാറിയ മറ്റൊരിടമാണ് സോഷ്യൽ മീഡിയ. കൂടുതൽ ജനാധിപത്യപരമായ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നു, ഒരു സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള ജേർണലിസം ഉണ്ടാകുന്നു. ആ ഒരു സ്പേസ് ഒരേ സമയം ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുതല മുറിച്ചുള്ളൊരു വാള് പോലെയാണല്ലോ. ഒരു വശത്ത് നമുക്ക് ശരിയായ ഫീഡ്ബാക്ക് വരുന്നു, മറുവശത്ത് ഇതൊരു സമ്മർദ്ദ ശക്തിയാകാനുള്ള ഒരു സാധ്യത. ഇതിനെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് താങ്കൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്?
0: സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സത്യത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സ്പേസാണ്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ മീഡിയ, ലെഗസി മീഡിയ ഉണ്ടല്ലോ, അതിന് നിയന്ത്രണമുണ്ട്, എഡിറ്റർമാരുണ്ട്, അതായത് ഗേറ്റ് കീപ്പേഴ്സ് ഉണ്ട്. അവർ നിന്നിട്ട് നിയന്ത്രിക്കും എന്ത് മാധ്യമത്തിൽ വരണം എന്ത് വരണ്ടെന്ന്. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരന് സ്പേസ് കിട്ടി. സാധാരണക്കാരൻ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഏറ്റവും വലിയ പത്രം സർക്കുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ സർക്കുലേറ്റ് ചെയ്തെന്നിരിക്കും, ഒപ്പീനിയൻ ചിലപ്പോൾ മാറ്റിമറിച്ചെന്നിരിക്കും. സോഷ്യൽ മീഡിയ എല്ലാം തികഞ്ഞൊന്നുമില്ല, ഇറ്റ്സ് ലൈക്ക് എനി അതർ മീഡിയ. അപ്പോൾ അതിനകത്ത് തെറിവിളി ഉണ്ടാവും, അതിനകത്ത് ഇതുണ്ടാവും. കാരണം ഇതുവരെ ഒരു എഡിറ്റിംഗ് ഇല്ലാത്തൊരു സ്ഥലം ഇല്ലായിരുന്നല്ലോ. പക്ഷേ എഡിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തിരുന്ന പഴയ മാധ്യമങ്ങളെല്ലാം തികഞ്ഞാണോ? അല്ല. അന്നും ഈ പറഞ്ഞ പോലെ വ്യാജ വാർത്തകൾ ഉണ്ടായിരുന്നു, മഞ്ഞപ്പത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ എല്ലാം തികഞ്ഞ ഒരു ക്ലീൻ ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് സോഷ്യൽ മീഡിയ നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണത്. അപ്പോൾ സമൂഹത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവിടെയും കാണും. വ്യക്തി എന്നുള്ള നിലയ്ക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അതൊരു ടൂളായിട്ടാണ് ഞാൻ കാണുന്നതും. പറയേണ്ട കാര്യങ്ങൾ ഒരാളെയും ആശ്രയിക്കാതെ നമുക്ക് നേരിട്ട് ജനങ്ങളുമായിട്ട് സംസാരിക്കാൻ ഒരു വേദി, അതുപോലെ ജനങ്ങൾക്ക് നേരിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരവും അവിടെ ഉണ്ട്. ആൻഡ് ഇറ്റ് ഇസ് വെരി എംപവറിംഗ് ആക്ച്വലി. കാരണം ഭയപ്പാടില്ലാതെ ഇൻഫർമേഷൻ തരാൻ സാധിക്കും.
1: നമ്മൾ വീണ്ടും താങ്കളുടെ ഒരു പാഷൻ ആയിട്ടുള്ള സിനിമയിലേക്ക് വരികയാണ്. സമൂഹത്തിന്റെ ഒരു പരിചയമാണ്, നമ്മുടെ സമൂഹത്തിലുള്ള പല മാറ്റങ്ങൾ നമ്മൾ ഇത് മാറിയിട്ടുണ്ടെന്നത് പോലും ഇപ്പൊ നമ്മൾ ചിലപ്പോൾ സിനിമാ ശ്രേണി കാണുമ്പോൾ ഇപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നു. സിനിമയോടുള്ള ഒരു ഇഷ്ടം എങ്ങനെയാണ് തുടങ്ങും?
0: സിനിമ വളരെയധികം താല്പര്യമുള്ളൊരു മേഖലയാണ്. ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ സിനിമ മേഖലയിലുണ്ട്. സിനിമ സാധാരണക്കാരുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു മാധ്യമമാണ്. മറ്റേത് മാധ്യമത്തെക്കാട്ടിലും ഇതിനൊരു പവറും ഉണ്ട്. കാരണം അതിനകത്ത് വിഷ്വൽ ആംഗിളുണ്ട്, അതിനകത്തൊരു ഓഡിയോ ആംഗിൾ വരുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഒരു ഇൻ്റലക്ച്വലി നമ്മൾ 2-3 മണിക്കൂർ പിടിച്ച് നിർത്തുകയാണ്. അപ്പം ഒരു വ്യക്തി അത്രയും സമയം അവൻ്റെ മനസ്സ്, അവൻ്റെ കണ്ണ്, അവൻ്റെ ചെവി എല്ലാം അവൻ അതിലേക്ക് അങ്ങ് അർപ്പിച്ചിട്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇതിൽ കൊണ്ടുവരുന്ന ആശയങ്ങൾ, അത് പറയുന്ന രീതി, ഒരു മാസ് സൈക്കോളജിയുടെ ഒരു ആപ്ലിക്കേഷനും ഒക്കെ ഉണ്ട്. എൻ്റെ UPSCയിലെ ഓപ്ഷണൽ സബ്ജക്റ്റ് സൈക്കോളജി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ ആ ഒരു ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കാറുണ്ട്. സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയാണ്.
1: നിർമ്മിത ബുദ്ധി പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അടുത്തിടെ കൂടെ ചർച്ചാ വിഷയമായതാണ്. നീതിന്യായ വ്യവസ്ഥയിലും ഒപ്പം ഈ ഭരണ നിർവഹണ വ്യവസ്ഥയിലും AI ഇടപെടൽ പ്രൊഡക്റ്റീവായ എന്ത് മാറ്റം ഉണ്ടാക്കുമെന്നാണ് താങ്കളുടെ ഒരു?
0: AI എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയ ആണ്. അനവധി ടൂൾസ് പരീക്ഷിച്ച് നോക്കാറുണ്ട്. എഴുത്തും ഇത് മാത്രമല്ല, ഇപ്പോൾ എല്ലാവരും ChatGPT-യും ക്ലോഡും അത് ഇതൊക്കെ പറഞ്ഞാൽ മ്യൂസിക് ബേസ്ഡ് ആയിട്ടുള്ള, ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, പാടാനും അറിയില്ല, ഇൻസ്ട്രുമെന്റ്സും അറിയില്ല, പക്ഷേ ഞാൻ ഇന്ന് മ്യൂസിക് ഡയറക്റ്റ് ചെയ്യും, നല്ല വരികൾ എഴുതിയിട്ട് ഇങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ഏത് പിച്ചിൽ ഏത് ശബ്ദത്തിൽ ഏത് ഇതൊക്കെ ചെയ്യാം ഇന്നത് ഇറ്റ് ഈസ് പോസിബിൾ. അതുപോലെ വീഡിയോസ്, ഇപ്പം ചില ടൂൾസ് ഉണ്ട്, ഹൈജൻ പോലുള്ള അത്രയും ടൂൾസ് ഉപയോഗിച്ച് വീഡിയോ എങ്ങനെ നിർമ്മിക്കാം. ലക്ഷങ്ങൾ മുടക്കിയിട്ട് മാത്രം പണ്ട് ചെയ്യാൻ പറ്റുമായിരുന്ന പല കാര്യങ്ങളും ഇന്ന് മൊബൈൽ ഫോണിനകത്ത് തന്നെ ഇട്ട് ചെയ്യാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ എന്റർടൈൻമെന്റ് സൈഡിൽ ഒരു വശത്ത് നടക്കുക, അതേസമയം ഭരണ നിർവഹണത്തിന് ഇന്നും വളരെ സ്ലോ ആയിട്ടാണത് ടേക്ക് ഓഫ് ചെയ്യുന്നത്. പക്ഷേ ലോകത്ത് ഇത് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, സർക്കാർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എല്ലാം റിട്ടേൺ ആണ് അല്ലേ. ഒന്നുകിൽ ഒരു ആക്ട് കാണും, റൂള് കാണും, അതിൻ്റെ കീഴിൽ ചട്ടങ്ങൾ മാത്രമല്ല സർക്കുലറുകൾ, പ്രീസിഡൻസ്, മുമ്പ് നടന്ന കാര്യങ്ങൾ ഇതെല്ലാം രേഖപ്പെടുത്തും. നമ്മൾ എഴുതിയിട്ട് രേഖപ്പെടുത്തുന്നതാണ്. ഒരു സാധനം എഴുതാൻ സാധിക്കുമെങ്കിൽ നമുക്കത് AI പഠിപ്പിക്കാനും പറ്റുമല്ലോ. ഇപ്പോൾ ഗവൺമെൻറ് ഡാറ്റ മുഴുവനും രഹസ്യമല്ലാത്തതാണ്. ഇത് മുഴുവനും ഒരു വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറിയെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ റൂൾസ് മുഴുവൻ പഠിപ്പിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറി ഫയൽ നോക്കിയിട്ട് വേണം നമുക്കൊക്കെ തരാൻ. ഇതിൽ ബയസ് ഉണ്ടാവില്ല, ഇതിൽ അഴിമതി ഉണ്ടാവില്ല, സാധ്യതകൾ അനവധിയാണ്. ഈ പറഞ്ഞുകൊണ്ട് ഒരു വെർച്വൽ ഏജന്റിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഏജന്റിന്റെ അഡ്വൈസ് എടുത്തിട്ട് അതിൽ നിന്ന് പിന്നെ വ്യതിചലിക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ മൈൻഡ് ഓഫ് കോഴ്സ് അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്യാൻ നേരം ഈ പറഞ്ഞ എല്ലാം കറക്റ്റാണ്. ഇതല്ലാതെ വേറെന്തെങ്കിലും നമുക്ക് ഒരു ഹ്യൂമൻ ആംഗിളിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, മാറ്റാനുണ്ടോ, വെരിഫൈ ചെയ്യുക, ഇതൊക്കെ ചെയ്യാം. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു അസിസ്റ്റന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വേണം AI ഉപയോഗിക്കാൻ. പോസിബിലിറ്റി AI ഉപയോഗിച്ചിട്ടുള്ളത് അനന്തമാണ്. അത് ഭയപ്പെട്ട് മാറി നിൽക്കുകയൊന്നുമല്ല ചെയ്യേണ്ടത്, വി ഹാവ് ടു യൂസ് ഇറ്റ്. AI പോലുള്ള ഇത്രയും പവർഫുൾ ടൂള് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? സീറ്റ് ബെൽറ്റ് ഇട്ടൊന്നും പിടിക്കാൻ വേണ്ടിയും ട്രാഫിക് വയലേഷൻ പിടിക്കാൻ വേണ്ടിയും അതായത് ജനങ്ങളെ വീണ്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അതേസമയം AI

0: ടൂൾ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ടൂൾ വന്നിട്ടുണ്ടോ ജനങ്ങൾക്കൊരു സഹായം ചെയ്തു തരാൻ വേണ്ടി, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി? ഇതെല്ലാം പോസിബിളാണ്, പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് ബ്യൂറോക്രസിയുടെ കാഴ്ചപ്പാടും അപ്രോച്ചും മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്.
1: നമ്മൾ വീണ്ടും ഈ കോഴിക്കോടൻ കാലഘട്ടത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമാ പേരുകൾ പോലെയാണ് താങ്കളുടെ പദ്ധതികളുടെ പേരുകളൊക്കെ തന്നെ. ഈ സുന്ദരമായ പേരുകളിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്?
0: കോഴിക്കോട് ചെയ്തിരുന്ന എല്ലാ പ്രോജക്ട്സും കമ്മ്യൂണിറ്റി പ്രോജക്ട്സ് ആയിരുന്നു, അതായത് കൂട്ടായ്മയിൽ ചെയ്ത പ്രോജക്ട്സ് ആണ്. അപ്പോൾ കൂട്ടായ്മയ്ക്ക് ഒരു ഓളം വേണമല്ലോ, അതിന് ഈ ABCD ടൈപ്പ് പേരിട്ടിട്ട് കാര്യമില്ല. സിനിമ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ടൂളാണ്, പെട്ടെന്ന് കണക്ട് ആവും. നമ്മളിപ്പോൾ ഒരു മീം അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറൊക്കെ വാട്സാപ്പിൽ ഇടുമ്പോഴും ഒരു ഒറ്റ ഒരു സീൻ, ആ സീനിലെ ഒരാളുടെ മുഖം കാണുമ്പോൾ നമ്മൾ അതോടൊപ്പം ആ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി മൊത്തം അങ്ങ് വരികയാണ് അല്ലെ. എത്ര സുന്ദരമായ ഒരിക്കലും നടക്കാത്ത സ്വപ്നം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഒരു സ്റ്റോറി മൊത്തം അതിനകത്ത് വരിക, ഇമേജറി അതിൻ്റെ ഒപ്പം വരും. ഇതൊരു കൈൻഡ് ഓഫ് ബ്രാൻഡിങ് ഓഫ് എ പ്രോജക്റ്റാണ്. നമ്മളൊരു പ്രോജക്റ്റ് റോൾ ഔട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ജനങ്ങളുടെ ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് ഫൺ. എനിക്ക് ഇത്തരം ഡിസൈനിങ്ങും ബ്രാൻഡിങ്ങും എനിക്ക് ഇഷ്ടമുള്ളൊരു ഏരിയയാണ്, അതൊരു ക്രിയേറ്റീവ് ആണല്ലോ. അങ്ങനെ അത് സംഭവിച്ചു വന്നേ ഉള്ളൂ.
1: ഇപ്പോൾ നമ്മൾ പൊതുവെ ഒരു സിസ്റ്റം ഉണ്ട്, അത് നമ്മളെ ചിലപ്പോൾ ഞെരുക്കാറുണ്ട് ഒരു ഉദ്യോഗസ്ഥന്, അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുമ്പോൾ മൊത്ത സിസ്റ്റം ഇത് ചേഞ്ച് പറ്റത്തില്ല, നമുക്കിതിനെ റെസിസ്റ്റ് ചെയ്യാം, കൂട്ടായി മാറ്റത്തെ റെസിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു ഇയാളൊരു മനുഷ്യനാണല്ലോ, അയാളൊരു മെന്റൽ ഹെൽത്തിനെ കുറിച്ചുകൂടി.
0: തീർച്ചയായിട്ടും, ആക്ച്വലി മെന്റൽ ഹെൽത്ത് ഒരു വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇപ്പോൾ സിസ്റ്റത്തിനകത്ത് ഞെരുങ്ങുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നവർ അങ്ങനെ കുറേ പേരുണ്ട്. ഒന്ന് നോക്കൂ, നമ്മൾ കേരള പോലീസിൽ എത്രമാത്രം ആത്മഹത്യകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ കണക്ക് ഞാൻ പരിശോധിക്കുകയായിരുന്നു. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇത്രയധികം പേര് ആത്മഹത്യ ചെയ്തിട്ടും നമ്മളതൊരു വിഷയമായിട്ടോ നമ്മൾ അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രോബ്ലമായിട്ടോ കാണുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ മേലുദ്യോഗസ്ഥരുടെ പീഡനങ്ങൾ, ഇതൊക്കെ ഏറ്റുവാങ്ങി അവസാനം ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഇവർ കടുത്ത തീരുമാനങ്ങൾ വരെ എടുത്തു പോകുന്നുണ്ട്. വർക്ക് പ്ലേസിലുള്ള ഹരാസ്മെൻറ്റും ഒരു വലിയ ഇഷ്യൂ ആണ്. മെൻ്റൽ ഹെൽത്ത് ഈ വിക്റ്റിമായിട്ടിരിക്കുന്നവർക്ക് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ പീഡിപ്പിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ,
1: അതൊരു മാനസിക പ്രശ്നം,
0: അതൊരു മാനസിക പ്രശ്നമാണ്. അത് അവരെ പലരും ഒരു മെഡിക്കൽ ബോർഡിന് മുമ്പ് ഹാജരാക്കിയാൽ ഇത് പുറത്തു വരുള്ളൂ. ഇതൊരു കുറ്റമായിട്ടോ ദോഷമായിട്ടോ അല്ല പറയുന്നത്, അവരും ചികിത്സ അർഹിക്കുന്നുണ്ട്. ഈ പവറിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അധികാരം നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് സാർ എങ്ങനെയുണ്ട്, കാല് ശരിയായോ അല്ലെങ്കിൽ മുറിവ് ഭേദമായോ എന്നൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ ചോദിക്കും. പക്ഷേ അധികാരത്തിലിരിക്കുന്നവരും അവരുടെ അടുത്ത് ആരും അപ്രോച്ച് ചെയ്തിട്ട് താങ്കൾക്ക് ഒരു
1: പ്രശ്നമുണ്ട്,
0: ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്, താങ്കൾ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് പറയുന്നത് പോലും ഇഷ്ടപ്പെടില്ല. അധികാര ശ്രേണിയിലിരിക്കുന്നവരുടെ മെന്റൽ ഹെൽത്ത് കീഴുദ്യോഗസ്ഥർക്ക് മാത്രമല്ല, അവരുടെ വീട്ടിൽ മാത്രമല്ല, പൊതുജനങ്ങൾക്ക് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്തും. ഇത് ഒരു തെറ്റോ കുറ്റമോ ദോഷമോ ആയിട്ടല്ല, ഇത് ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് തന്നെ കാണണം. ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവനവനെയാണ് അവർ കൂടുതലും ശിക്ഷിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ചികിത്സിക്കാതിരിക്കും തോറും അവരവർക്കാണ്, അല്ലെങ്കിൽ അവരുടെ സ്നേഹിക്കുന്ന ചുറ്റുമുള്ളവർക്കൊക്കെയാണ്. വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു വർക്ക് പ്ലേസ് പലരിടത്തും സംജാതമാവുന്നത് ഇതുകൊണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റ് ലോകത്ത് കമ്പനികളിലൊക്കെ ഇതിപ്പോൾ വളരെ സീരിയസ് ആയിട്ട് കാണുകയും HR ഇടപെടലുകളൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ട്. പക്ഷേ ഗവൺമെൻറ് സിസ്റ്റത്തിനകത്ത് ഈ പവറിൻ്റെ ഒരു ഫാക്ടർ വരുന്നത് കാരണം ആ ഇൻ്റർവെൻഷൻ ഇപ്പോഴും സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള പീരിയോഡിക്കായിട്ടുള്ള ഒരു അസസ്മെൻറ്റ്, എന്തുകൊണ്ട് മെഡിക്കൽ ബോർഡ് വെച്ച് അസസ് ചെയ്തുകൂടാം, അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കാനും ഗൈഡൻസ് കൊടുക്കാനും കൗൺസിലിംഗ് കൊടുക്കാനും ഒക്കെയുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം.
1: ഇപ്പം നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ പദ്ധതികളുടെ ഒരു ഔട്ട്കം പലപ്പോഴും ക്രിയേറ്റീവായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, പലരും റിസ്ക് എടുക്കുന്നു, ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നു. അപ്പം ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്, പുതിയ പദ്ധതികൾ വരുന്നു. അപ്പം സധൈര്യം ഇതുമായിട്ട് മുന്നോട്ട് വരാനായിട്ട് സിവിൽ സർവീസിലേക്ക് വരുന്ന ആളുകളും സർവീസിലുള്ളവരും ഒക്കെ എന്തുകൊണ്ടാണ് സ്വയം നവീകരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക്
0: പലപ്പോഴും ശ്രദ്ധിച്ചു കാണാം, നമ്മൾ ഇത്ര കോടിയുടെ വികസനം നടപ്പിലാക്കി എന്നാണ് പറയുക, അതിൽ നിന്ന് എന്ത് ഔട്ട്കമാണ് ഉണ്ടായത് എന്ന് ആരും ചോദിക്കില്ല. പൈസ ചെലവാക്കുന്നത് വലിയ മിടുക്കൊന്നുമില്ല. ഞാനൊരു ഇത്ര കോടി ചെലവാക്കി എന്ന് പറഞ്ഞാൽ അത്ര കോടി ചെലവാക്കേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശരിക്കും ചോദ്യം. അതേ റിസൾട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വേറെയും 100 മാർഗങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ആശുപത്രികൾ പലപ്പോഴും കോടിക്കണക്കിന് രൂപ ചെലവാക്കി എന്ന് പറയാം. നമ്മളൊന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഈ വലിയ ആശുപത്രികളുടെയൊക്കെ പുറത്തൊരു വലിയ ഗേറ്റ് ഉണ്ടാവും, വലിയ മതിലുകൾ, കുറേ കെട്ടിടങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കാണുക. ആൻഡ് വി തിങ്ക് ദറ്റ് ഇത് വികസനമാണെന്ന്. ഔട്ട്കം അതല്ല, ഔട്ട്കം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചികിത്സ കിട്ടുന്നുണ്ടോ, പെട്ടെന്ന് കിട്ടുന്നുണ്ടോ, രോഗി രക്ഷപ്പെടുന്നുണ്ടോ, ഇതൊക്കെയാണ് ഔട്ട്കം എന്ന്. ഔട്ട്കമിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് നോക്കേണ്ടി വരും? അവിടെ ഡോക്ടേഴ്സ് ഉണ്ടോ നോക്കേണ്ടി വരും, ആ ഡോക്ടർക്ക് ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അന്തരീക്ഷം, സജ്ജീകരണങ്ങൾ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെയാണ് നോക്കുക. പൊതുവേ മലയാളികൾക്ക് ബിൽഡിംഗ് ആണ് വികസനം എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ബിൽഡിംഗ് ആക്ച്വലി എത്രയോ ബിൽഡിങ്സ്, സ്വകാര്യ ബിൽഡിങ്ങുകളുണ്ട്. ഏത് ബിൽഡിംഗ് വേണമെങ്കിൽ നമുക്ക് വാടകയ്ക്ക് എടുത്തിട്ട് അതിനകത്തും ഇതെല്ലാം ചെയ്യാൻ പറ്റും. കെട്ടിടങ്ങൾ മാത്രം പണിതുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള പണം മുഴുവനും ഇതിനെ തികയുള്ളൂ. ടീച്ചിങ് ഉദാഹരണത്തിന്, കുറേ ബിൽഡിങ്സും അതൊക്കെ പണിത് കഴിഞ്ഞാലും ടീച്ചറുടെ ക്വാളിറ്റി അനുസരിച്ചല്ലേ കുട്ടികളുടെ വിദ്യാഭ്യാസം നന്നാവുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്വകാര്യ സ്കൂളുകൾ പലതും കാണാറുണ്ട്. ചിലപ്പോൾ വലിയ കെട്ടിടമൊന്നും ആയിരിക്കില്ല, അവരൊരു വാടക കെട്ടിടത്തിൽ തുടങ്ങിയിട്ടായിരിക്കും വളർന്ന് വലുതാവുന്നത്. അവർ വലുതാവുന്നത് എങ്ങനെയാണ്? അവിടെ കുട്ടികൾ പഠിച്ച രക്ഷപ്പെടും എന്നുള്ള ഒരു തിരിച്ചറിവാണ്, പാരൻസിന് ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ്. നമ്മുടെ കസ്റ്റമർ ആരാണ്? പൊതുജനമാണ്. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ ഒരു കുട്ടി ജനിക്കാൻ നേരമാണ് അച്ഛനും അമ്മയും ഏറ്റവും കൂടുതൽ കരുതലെടുക്കുന്നത്. കുട്ടിയുടെ ജനനം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ റിസ്ക് എടുക്കില്ല, അമ്മയ്ക്കും കുട്ടിക്കും സേഫായിട്ടൊരു ഡെലിവറി നടക്കും എന്ന് ഉറപ്പുള്ളൊരു സ്ഥലത്തേ അവർ പോവുള്ളൂ. നമ്മൾ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിലെ 70% ഡെലിവറികളും നടക്കുന്ന സ്വകാര്യ മേഖലയില്ല. വേറെ വഴിയില്ലാത്ത ഒരു 30% പേരാണ് സർക്കാർ സംവിധാനത്തിൽ വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പബ്ലിക്കിന് കോൺഫിഡൻസ് ഇല്ല എന്നാണ്. ദാറ്റ് മീൻസ് ആ സിസ്റ്റത്തിനകത്തുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എന്ന് പറയുന്നില്ലേ, ഹാർഡ്വെയർ ആണ് ഈ കെട്ടിടങ്ങളെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് അതിനകത്തുള്ള യഥാർത്ഥത്തിലുള്ള പണി. ചിലപ്പോൾ ഒരു ഡോക്ടറെ അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഡോക്ടർമാർ വരണം എന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒരു സോഫ്റ്റ്വെയർ സൈഡാണ്. നല്ല ഡോക്ടർമാരെ എങ്ങനെ കിട്ടും? സാധാരണഗതിയിൽ കിട്ടുന്നില്ലെങ്കിൽ അവരെ എങ്ങനെ കോൺട്രാക്റ്റിൽ എങ്ങനെ കൊണ്ടുവരാം? ഇപ്പം നമ്മുടെ സംവിധാനത്തിനകത്ത് ഇന്ന ഒരു സ്പെഷ്യാലിറ്റിയുടെ ആളില്ലെങ്കിൽ പലയിടത്തും അനസ്തെറ്റിസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് മാത്രം സർജറി ചെയ്യാൻ പറ്റില്ല. അനസ്തെറ്റിസ്റ്റ് ഇല്ലാതെ കാർഡിയോതൊറാസിക് സർജൻ അവിടെ ഇരുന്നിട്ട് എന്ത് കാര്യം? അപ്പോൾ ഫ്ലെക്സിബിലിറ്റി കൊടുക്കാം. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ തൊട്ടടുത്ത പ്രൈവറ്റ് ആശുപത്രിയിലുള്ള ഒരു ഡോക്ടറെ വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് കോൺട്രാക്റ്റിൽ കൊണ്ടുവരാം. മാത്രമല്ല അസറ്റ് എങ്ങനെ മാപ്പ് ചെയ്യാം? ഇപ്പോൾ ഇവിടെ നമ്മുടെ കൺമുന്നിൽ നല്ല ഒന്നാം തരം ഒരു ലാബ് ഉണ്ടെന്ന് വിചാരിക്കാം, പ്രൈവറ്റ് ലാബ് ആയിരിക്കാം, സ്കാനിങ് സെൻറ്ററും ഇതൊക്കെ ആയിരിക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്വകാര്യ സംഭവം അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുറ്റത്ത് തന്നെ ആയിരക്കണക്കിനോ അല്ലെങ്കിൽ 100 കണക്കിനോ കോടി ചെലവാക്കിയിട്ട് സർക്കാർ വക ഒരു ഡയഗ്നോസ്റ്റിക് സെന്റർ തുടങ്ങുകയും 10-ാം നാൾ അത് പൂട്ടിപ്പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം ദർ ഇസ് നോ ഇൻസെന്റീവ്. ഇത് നടത്താൻ ഇൻസെന്റീവ് ഇല്ല. ഇവനത് കേടാക്കിയിട്ടാൽ അപ്പുറത്ത് ബിസിനസ് നടക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ പല രാജ്യങ്ങളും നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആദ്യം മാപ്പ് ചെയ്യും, എവിടെ എന്തുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ കുറയ്ക്കും. ഇല്ലാത്ത സ്ഥലത്താണ് ഇതൊക്കെ പണിയുക. അപ്പോൾ ഇവിടെ എനിക്ക് പ്രൈവറ്റ് മേഖലയിൽ ഒന്നാം തരം ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് അതിൻ്റെ സൗകര്യം കിട്ടിയാൽ പോരെ. അപ്പോൾ അവിടെ ആ പാവപ്പെട്ടവർക്ക് സൗജന്യം കിട്ടാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് അവരുമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കാശലാഭം. അതാണ് നമ്മൾ ഔട്ട്കം എപ്പോഴും ജനങ്ങളെ സെൻട്രലിൽ കാണണം. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ എന്ത് കിട്ടും എന്ത് കിട്ടും എന്ത് കിട്ടും എന്നുള്ളതാണ് നോക്കേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഔട്ട്കം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിന്ത വരാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം പലപ്പോഴും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇടനിലക്കാരാണെന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്കാനിങ് മെഷീൻ കച്ചവടം ചെയ്താൽ തന്നെ വലിയ ലാഭമാണ്. അത് പ്രവർത്തിക്കുകയോ ഇല്ലയോ, അത് ജനത്തിന് ഒരു സാധാരണക്കാരന് ഉപകാരപ്പെടുവോ, അത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അപ്പം ഞാൻ ഇടനില നിൽക്കുന്ന പലരും പല സിസ്റ്റംസും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഈ ഔട്ട്കമിലേക്ക് വരാതിരിക്കാനുള്ളൊരു പ്രധാന കാരണം.
1: ഈ ഒരു സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് താങ്കൾ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ, പുസ്തകങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, ഇതൊക്കെ തന്നെ തീർച്ചയായും മലയാളിയുടെ ഒരു പൊതുബോധത്തെ ഒന്ന് ഉടച്ചു വാർക്കുന്നതിന് പര്യാപ്തമാണ്. ഈ നേർമൊഴി പരിപാടിയിലൂടെ താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് എത്തി വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി.
0: താങ്ക് യു സോ മച്ച്.
2: കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന എൻ പ്രശാന്തുമായി എം കെ ദിലീപ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നേർമൊഴി സമാപിക്കുന്നു.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഈ ഗാനം ചിത്ര പാടിയത് ഗാനരചന ONV, സംഗീതം SP വെങ്കടേഷ്, ചിത്രം നാടോടി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഇപ്പോൾ സുജാത പാടിയ ഒരു ഗാനം. ചിത്രം മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്ത, രചന ഗിരീഷ് പോത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 3:00.

തിരൈപ്പൂക്കൾ. തമിഴ് ചലച്ചിത്രഗാന പരിപാടി കേൾക്കാം. 3:45 വരെ. ആദ്യം കേൾപ്പിക്കുന്നു ദേവിശ്രീ പ്രസാദ് പാടിയ ഗാനം, ചിത്രം വില്ലൻ.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഇനി കാതൽ വൈറസ് എന്ന ചിത്രത്തിലെ ഗാനം ഹരിണിയും ഉണ്ണികൃഷ്ണനും പാടിയതാണ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: അടുത്ത ഗാനം ടിപ്പുവും സാധന സർഗവും പാടിയത് ചിത്രം വില്ലൻ.
2: Ooh, I think he's hot. Isn't he cute? He's

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: അടുത്ത ഗാനം SV ബാലസുബ്രഹ്മണ്യം ശോഭന ഉമാരമണൻ ഇവർ പാടിയത് ചിത്രം മഹാനദി.

0: രംഗനാഥനും പാദം മംഗളം ചെയ്യടി. ശ്രീദേവി രംഗനായകി നാമം സങ്കലം സൊല്ലടി.
1: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട. കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
2: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: അടുത്ത ഗാനം ബെന്നി ദയാൽ പാടിയത്, ചിത്രം ബ്ലാസ്റ്റ്.

അടുത്ത ഗാനം ഒരുപാടും നെഞ്ചം, ഈ ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് സുജാതയും പാടിയത്, ക്ഷമിക്കണം, എസ് ജാനകി പാടിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തിരിപ്പൂക്കൾ തുടരുന്നു. അടുത്ത ഗാനം ഹരിഹരനും ഷാഹുൽ ഹമീദും പാടിയതാണ്. ചിത്രം നേർക്കുനേർ.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: അടുത്ത ഗാനം സന്തോഷ് ഹരിഹരൻ പാടിയത്, ചിത്രം ജനതാ ബാർ.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഹെർണിയ അഥവാ കുടലിറക്കം. എന്താണ് ഹെർണിയ? ഈ രോഗത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? എന്തെല്ലാമാണ് ഈ രോഗത്തിന്റെ പ്രതിരോധ മാർഗങ്ങൾ? തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് കുമാർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രായഭേദമന്യേ കണ്ടുവരുന്ന ഒരു രോഗമാണ് ഹെർണിയ. എന്താണ് ഈ രോഗാവസ്ഥ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: ഹെർണിയ എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾക്ക് കുടലിറക്കം എന്ന് ആണ് പറയുന്നതെങ്കിലും മെഡിക്കൽ ടേംസിൽ ഹെർണിയ ഒരു വലിയൊരു വിഭാഗം തന്നെയാണ്. ഹെർണിയയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അവയവമോ അവയവത്തിന്റെ ഭാഗമോ അതിന്റെ ചുറ്റുപാടുള്ള പേശികളുടെ ബലക്കുറവ് മൂലം തള്ളി പുറത്തു വരുന്നതിനെയാണ് ഹെർണിയ എന്ന് പറയുന്നത്. നമ്മൾ നോക്കിയാൽ ദേഹത്തിന്റെ പല ഭാഗത്തും ഹെർണിയ വരാമെങ്കിലും അതിൽ മഹാഭൂരിപക്ഷവും വയറോ അതിനെ സംബന്ധിച്ച ഏരിയസിലോ ആണ് വരുന്നത്. അതിന് ചില കാരണങ്ങളുമുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ബലം കുറഞ്ഞ ചില ഭാഗങ്ങൾ കാണാം. വയറിൽ എന്തുകൊണ്ട് ഹെർണിയ വരുന്നു? കാരണം വയറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വയറിനകത്ത് പ്രഷർ കൂടുതലും അതിന് ചുറ്റുപാടുള്ള സ്ട്രക്ചേഴ്സ്, അതായത് പുറമേയുള്ള അറ്റ്മോസ്ഫിയർ, തൊറാസിക് ക്യാവിറ്റി, നെഞ്ചിന്റെ ഭാഗം, അവിടെ ഒക്കെ നെഗറ്റീവ് പ്രഷറാണ്. വയറിൽ പോസിറ്റീവ് പ്രഷറും ബാക്കി എല്ലാ ഭാഗത്തും നെഗറ്റീവ് പ്രഷറാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എപ്പോഴും വയറിനകത്തുള്ള സാധനത്തിന് പുറത്ത് തള്ളി വരാനൊരു ടെൻഡൻസി എപ്പോഴും ഉണ്ട്. ഇതുകൂടാതെ നമുക്ക് നാച്ചുറലി ബലം കുറഞ്ഞ ചില ഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും ബലം കുറഞ്ഞ ഒരു ഭാഗമാണ് ഇൻഗ്വൈനൽ കനാൽ എന്ന് പറയുന്നത്. ഇൻഗ്വൈനൽ കനാൽ എന്ന് പറഞ്ഞാൽ ഈ വയറിനകത്തു നിന്നുള്ള ചില സ്ട്രക്ചേഴ്സ്, അതായത് വൃഷണവും ചില അവയവങ്ങളും വൃഷ്ണ സഞ്ചിക്കകത്തോട്ട് പോകുന്ന ഒരു കനാലിനെയാണ് ഇൻഗ്വൈനൽ കനാൽ എന്ന് പറയുന്നത്. അതിൻ്റെ പുറമെ അതിൻ്റെ ബാക്കിലുള്ള വാള് വളരെ ബലം കുറവാണ് പൊതുവെ. അപ്പോൾ അതുവഴിയാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾക്ക് തള്ളി വരാൻ ഒരു ടെൻഡൻസി ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹെർണിയയിൽ ഒരു 80% വരുന്നത് ഈ ഒരു സ്ഥലത്താണ്, ഇൻഗ്വൈനൽ കനാൽ. അതിനെയാണ് ഇൻഗ്വൈനൽ ഹെർണിയ എന്ന് പറയുന്നത്. എല്ലാവരും കുടലിറക്കം എന്ന് പറയുന്നത് അതാണ്. ഇതുകൂടാതെ സംഭവിക്കാവുന്ന വേറെ ചില കാര്യങ്ങളും ഉണ്ട്. വയറിനകത്ത് വേറെ പല ഭാഗത്തും ഹെർണിയ വരാം. ഒന്ന്, നമ്മുടെ തൊറാസിക് ക്യാവിറ്റി, അതായത് നെഞ്ചിനകത്തോട്ട് പോകുന്ന ഇതിനും വയറും തമ്മിൽ തിരിക്കുന്ന ഒരു അവയവമുണ്ട്, ഡയഫ്രം. ഈ ഡയഫ്രത്തിനകത്ത് ചില സുഷിരങ്ങളുണ്ട്, ഹോൾസ് ഉണ്ട്. അതായത് തൊറാസിക് ക്യാവിറ്റിക്കകത്തു നിന്ന് വയറിനകത്തോട്ട് വരുന്ന അവയവങ്ങൾക്ക് വരാനുള്ള ഇതാണ് ഹോൾസാണ്. ഈ ഹോൾസിന് ചുറ്റും മസിൽ, ഡയഫ്രത്തിന്റെ മസിലാണ് കവർ ചെയ്യുന്നത്. ആ മസിലിന് ബലം കുറയുന്ന ഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഈസോഫാഗസ് എന്ന് പറഞ്ഞ് അന്നനാളം, അത് ഇങ്ങനെ വരുന്ന സ്റ്റൊമക്കിലോട്ട് വരുന്ന, അതായത് ആമാശയത്തിലോട്ട് വരുന്ന ട്യൂബാണത്. ആ ട്യൂബ് വരുന്ന ഒരു സുഷിരമുണ്ട്, അവിടെയാണ് ഏറ്റവും കൂടുതൽ വരുന്ന വേറൊരു ഹെർണിയ. അതിനെയാണ് നമ്മൾ ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമുക്ക് വയറിൽ വരുന്ന വേറെ ഹെർണിയ എന്താണ്, വയറിൻ്റെ മിഡ് ലൈൻ, നടുഭാഗത്ത് വരുന്നത് പൊക്കിളി വരുന്ന ഒരു സാധനമാണ്. പൊക്കിൾക്കൊടിയിൽ വരാം. അപ്പം അത് ജന്മനായ പൊക്കിൾക്കൊടിയെ അടയാതെ വരാം, അങ്ങനെ ഹെർണിയ വരാം. അതല്ലാതെ ഭാവിയിൽ ഒരു അഡൾട്ടിനും അവിടെ ഭാഗത്ത് ബലം കുറഞ്ഞു വരാം. പിന്നീട് എന്തെങ്കിലും ഓപ്പറേഷൻ നടത്തി വയറിന് ബലം കുറഞ്ഞാൽ നടുക്കൂടെ ഹെർണിയ വരാം. അതിനെയൊക്കെ നമ്മൾ വെൻട്രൽ ഹെർണിയ എന്ന് പറയും. ഇതുകൂടാതെ നാച്ചുറലി ബലം കുറഞ്ഞ വേറെ രണ്ട് ഏരിയാസും കൂടെ ഉണ്ട്. ഒന്ന് പുറകിൽ ലംബാർ റീജിയനിലുണ്ട്, ലംബാർ ഹെർണിയ. പിന്നീട് നമുക്ക് റയറായിട്ട് വരുന്ന രണ്ടെണ്ണമാണ്, ഒന്ന് ഗ്ലൂട്ടിയൽ ഹെർണിയ എന്ന് പറയും, പൃഷ്ഠഭാഗത്ത് വരുന്ന സയാറ്റിക് നെർവ് പോകുന്ന ഏരിയയിലാണ്. വേറൊന്ന് നമ്മുടെ ഒബ്ടുറേറ്റർ നെർവ് പെരിനിയത്തിലോട്ട് പോകുന്ന ഒരു ഏരിയയിലും വരാം, അതിനെ ഒബ്ടുറേറ്റർ ഹെർണിയാണ്. പിന്നെ തുടഭാഗത്തോട്ട് വയറിന്നൊരു രക്തക്കൊള്ളു പോകുന്നുണ്ട്, വെയിൻസും ആർട്ടറിയും. അതിൻ്റെ സൈഡിൽ വരുന്നതിനാണ് ഫെമറൽ ഹെർണിയ എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ഇത്രയും ഭാഗമാണ് സാധാരണ കണ്ടുവരുന്ന ഹെർണിയ ആണെങ്കിലും ഇതിൽ 80% വരുന്നത് ഇൻഗ്വൈനൽ കനാലിൽ വരുന്ന ഇൻഗ്വൈനൽ ഹെർണിയാണ്. അപ്പോൾ ആളുകൾ കൂടുതലും പരിചിതവും ആ ഒരു ഇൻഗ്വൈനൽ ഹെർണിയാണ്. പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പൊക്കിൾ ഭാഗത്ത് വരുന്നതും വയറിൻ്റെ ഫ്രണ്ടിൽ വരുന്നതുമായ ഹെർണിയ. അത് എന്ത് ഓപ്പറേഷൻ കഴിഞ്ഞാലും അവിടെ ബലക്കുറവുണ്ടായി വരുന്ന ഹെർണിയകളെയാണ്, അതിന് ഇൻസിഷൻ ഹെർണിയ എന്നും വെൻട്രൽ ഹെർണിയ എന്നൊക്കെ പേരുണ്ട്. ചുരുക്കം പറഞ്ഞ ഇത്രയാണ് ഹെർണിയെക്കുറിച്ചൊരു ഒരു ആവറേജ് നമ്മൾ അറിയേണ്ട ഒരു കാര്യങ്ങൾ.
1: സർ, ഈ രോഗം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: കാരണങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ പ്രഷർ കൂടുക വയറിനകത്ത്. നമ്മൾ അറിയാലോ കൂടുതൽ ഹെർണിയ വയറിൽ നിന്നാണ് വരുന്നത്. അപ്പം ഈ വരുന്ന ഭാഗം ഹെർണിയ എന്ന് വെച്ചാൽ ഏതെങ്കിലും അവയവമോ അവയവത്തിന്റെ ഭാഗമോ പുറത്ത് തള്ളി വരുന്നതിനാണ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പൊ വയറിനകത്തെ പ്രഷർ കൂടുതലും പുറത്തെ പ്രഷർ കുറവാണ്. അപ്പൊ ഈ നാച്ചുറലി ബലം കുറവുള്ള ഭാഗത്തൂടെ ഒക്കെ തള്ളി വരാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രഷർ കൂട്ടുന്ന കാര്യങ്ങളെല്ലാം തള്ളി വരാൻ സാധിക്കും. അതായത് ഒരാൾക്ക് മലബന്ധം ഉണ്ടാവുക, അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ തടസ്സം നേരിടുക, പ്രായമായവരിൽ വരുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം, ഇതുകൂടാതെ ഒരു പിന്നെ ഇച്ചിരി വണ്ണമുള്ളവർക്കും തടിയുള്ളവർക്കും വയറിനകത്ത് പ്രഷർ കൂടാമെന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പം പറയുന്നത് അവർക്കും വലിയ അവർക്ക് ഹെർണിയ കുറവെന്നാണ് പറയുന്നത്. ഒബീസിറ്റി, BMI കൂടുതലുള്ളവരെയാണ് നമ്മൾ പൊണ്ണത്തടി പറയുന്നത്. പക്ഷെ പൊണ്ണത്തടി ഉള്ളവർക്ക് പൊതുവെ ഹെർണിയ ഇപ്പം കുറവാണെന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇതിൽ പല പല കാരണങ്ങളുണ്ട്. പിന്നെ രണ്ട് പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വെയ്റ്റ് ലിഫ്റ്റേഴ്സിനൊക്കെ കൂടുതൽ വരുമെന്നാണ് പറയുന്നത്. പക്ഷേ അത്ലറ്റ്സിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ പോപ്പുലേഷൻ്റെ അത്രയും ഹെർണിയസ് അവർക്കും കാണുന്നുള്ളൂ. അപ്പം പിന്നെയുള്ള സ്മോക്കിംഗ് എന്നൊരു ഫാക്ടർ, സ്മോക്കിംഗ് ഉള്ളവർക്ക് ഈ പേശികളുടെ ബലം കുറവായിരിക്കും, അതൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അതാണ് ആ പുരുഷന്മാർക്ക് കൂടുതൽ ഹെർണി വരുന്ന ഒരു പഠനം തെളിയിക്കുന്നത്. സ്മോക്കിംഗ് ഒരു ഫാക്ടറാണ്. പിന്നെ വിട്ടുമാറാത്ത ചുമ, ഇതൊക്കെ പ്രഷർ ഉണ്ടാക്കും. അതാണ് അടുത്ത ഒരു കാരണം. പുകവലി വേറൊരു കാര്യം ഉണ്ടാക്കുന്ന, ഒരുപാട് ചുമയുണ്ടാക്കും. പിന്നെ മലബന്ധം, ചുമ, പിന്നെ ഒരുപാട് മുക്കുന്ന ശീലമുള്ളവർ, ഇതൊക്കെയാണ് പ്രശ്നമുണ്ടാക്കുന്നത്. അപ്പോൾ ഹെർണി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെയാണ്. ഇത് കൂടാതെ ചിലവർക്ക് ജന്മനാ ഈ ടിഷ്യൂസിന്, അതായത് മാംസപേശികൾക്ക് ബലം കുറവായിരിക്കാം, അത് ഹെർണിയുടെ ഒരു കാരണം. പിന്നെ നമ്മൾ പറഞ്ഞ വെൻട്രൽ ഹെർണിയാസ്, ഇൻസിഷൻ ഹെർണിയാസ് എന്ന് പറയുന്നതൊക്കെ ഓപ്പറേഷൻ കഴിയുമ്പോൾ വയറിന് ബലം കുറയുന്നതും ബലം കുറയുന്ന ഭാഗത്തൂടെ കുടലും അതിൻ്റെ ഭാഗങ്ങളും തള്ളി വരുന്നതിനെയാണ് അത്. അതാണ് അതിൻ്റെ കാരണം. ചുരുക്കം പറഞ്ഞാൽ ഇത്രയാണ് അതിൻ്റെ കാരണം. എന്തൊക്കെ കാരണമായാലും ഹെർണിയ ചിലപ്പോൾ ഒരു കാരണമില്ലാതെയും വരും. പിന്നെ ജന്മനാ ഹെർണിയാസ് വരാം. ജന്മനാ ഹെർണിയാസ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, അത് ഒന്ന് ഇൻഗ്വാനൽ റീജിയനിലാണ് വരുന്ന ഒരു ഹെർണിയ. അത് കുട്ടികൾക്ക് ഈ ജനിക്കുമ്പോൾ അതിൻ്റെ വൃഷണം വയറ്റിനകത്തു നിന്ന് വൃഷണസഞ്ചിയിലോട്ട് ഇറങ്ങി വരും. അപ്പോൾ അതിന് പ്രോസസസ് വജൈനാലിസ് എന്നൊരു പെരിട്ടോണിയം, ഒരു ട്യൂബ് പോലെ ഒരു പെരിട്ടോണിയം വലിച്ചുകൊണ്ടാണ് വരുന്നത്. ഇത് സാധാരണഗതി പ്രസവം കഴിയുമ്പോൾ അത് അടഞ്ഞിരിക്കേണ്ടതാണ്, ചിലപ്പോൾ അത് തുറന്നിരിക്കാം. അപ്പം അതുവഴിയും വയറിനകത്ത് കണ്ടൻസ് തള്ളി, അതാണ് കൺജനിറ്റൽ ഹെർണിയ എന്ന് പറയുന്നത്. പിന്നെ പൊക്കിൾക്കൊടി, നമുക്കറിയാം പൊക്കിൾക്കൊടിയും ചിലപ്പം പൂർണ്ണമായിട്ട് അടയത്തില്ല.

0: അടയാതെ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തൂടെയും ഹെർണിയ വരും, കൺജനിറ്റലായിട്ടുള്ള അമ്പലിക്കൽ ഹെർണിയ അങ്ങനെയാണ് വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇത്രയാണ് അതിൻ്റെ കാരണങ്ങൾ.
1: സർ, അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും വേദനയും ഒരു ഒരു ഒരു ബൾജ് എന്ന് വെച്ചാൽ ഒരു പ്രൊജക്ഷൻ, അത് ഒരു തള്ളൽ. അപ്പം രോഗികൾ തന്നെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഹെർണിയ, കാരണം ഹെർണിയയുടെ പോകുന്ന വെച്ചാൽ ഒരു പ്രൊജക്ഷൻ, അതിനെല്ലാത്തിനും ആ ഭാഗത്ത് വരുന്നതിനെല്ലാം ഹെർണിയ എന്ന് പറയും. മിക്കവാറും രോഗികൾ തന്നെയാണ് ഹെർണിയ കണ്ടുപിടിച്ച് ഹെർണിയ എന്ന് പറഞ്ഞു തന്നെയാണ് വരുന്നത് ക്ലിനിക്കൽ പ്രാക്ടീസിൽ. അപ്പം നമ്മൾ ഹെർണിയ ആണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അതായത് ഈ ഹെർണിയക്ക് രണ്ടു മൂന്ന് പ്രത്യേക ക്യാരക്ടേഴ്സ്, ഒന്ന് നമുക്കറിയാലോ വയറിനകത്ത് നിന്ന് തള്ളി വരുന്ന സാധനമാണ്, ഇത് തിരിച്ചും കയറാം. അപ്പം നമ്മൾ വയറിനെ പ്രഷർ കൂട്ടുമ്പോൾ ഈ സാധനം തള്ളി വരും. അപ്പം ചുമക്കാൻ പറയും, പേഷ്യൻറ്റ് രോഗിക്ക് ചുമക്കാൻ പറഞ്ഞാൽ ഈ ഹെർണിയ തള്ളി വരുന്ന കാണാം. കിടക്കാൻ പറയുമ്പോൾ എന്ത് പറ്റും, ഇത് ആ വയറിനകത്ത് പ്രഷർ വെച്ചിട്ട് കുറയുകയും അപ്പോൾ അകത്ത് കയറിപ്പോവുകയും ചെയ്യും ഈ പ്രഷർ കൊണ്ട്. അപ്പം അതാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. പിന്നെ നമുക്ക് പുറമേ തള്ളി നിൽക്കുന്ന സാധനത്തെ തള്ളി പിതുക്കി അകത്ത് കയറ്റാൻ സാധിക്കും. ഇതാണ് ഹെർണിയുടെ അടുത്ത ക്യാരക്ടർ. അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് കൊണ്ടാണ് നമ്മൾ ഹെർണിയ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. രോഗികൾക്ക് ഇനി ഈ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെയാണ് ക്ലിനിക്കലി നമ്മൾ മെജോറിറ്റി ഹെർണിയാസും ഈ ക്ലിനിക്കലായിട്ട് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ പൊക്കൾ കൂടി നോക്കുമ്പോൾ അവിടെ ബൾജ് കാണാം, പിന്നെ ഈ ഓപ്പറേഷൻ ചെയ്ത സ്കാർ വഴി തള്ളൽ കാണാം, പിന്നെ ഈ പറഞ്ഞ ഈ ഹയാറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞാൽ രോഗികൾക്ക് ആഹാരം കഴിക്കുമ്പോൾ ഒരു തടസ്സമാണ്. ഈ വയറിൻ്റെ അവയവങ്ങളൊക്കെ തുറ ഈ നെഞ്ചിനകത്തോട്ട് കയറിപ്പോകുമ്പം ഇറക്കാൻ പ്രയാസം വരുന്നു, പൊളിച്ചത് കെട്ടൽ വരുന്നതാണ് ഹയാറ്റസ് ഹെർണിയയുടെ കാര്യം. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇത്രയും സിംറ്റംസ് വെച്ചാണ് ഹെർണിയ നമ്മൾ കണ്ടുപിടിക്കുന്നതും. പിന്നെ അതിൻ്റെ ടെസ്റ്റുകൾ ക്ലിനിക്കൽ ടെസ്റ്റ് പരിശോധനകൾ കൊണ്ടാണത് ഡയഗ്നോസ്. ക്ലിനിക്കൽ പരിശോധനകളിലൂടെ പറയാം. അതായത് ഒരു ഹെർണിയ സസ്പെക്ട് ചെയ്യുന്ന ആൾക്ക് നമ്മൾ ഒന്ന് ചെയ്യുന്നത്, ഇപ്പം ഇൻഗ്വൽ ഹെർണിയ ആണല്ലോ കോമൺ ആയിട്ട് കാണുന്നത്, അതിന് നമുക്ക് ആദ്യം ചെയ്യാവുന്ന ടെസ്റ്റ് ഒന്ന് ക്ലിനിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ, സാധാരണ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കും. എന്തിനാണ് അൾട്രാസൗണ്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ, ഈ മുഴ ഹെർണിയ കൂടാതെ വേറെ പല കാരണങ്ങൾ കൊണ്ടും മുഴ വരാം. ഒന്ന് ഈ എന്തെങ്കിലും പഴുത്ത് വീർത്തിരുന്നാൽ വരാം, എന്തെങ്കിലും പരു വന്നു കഴിഞ്ഞാൽ വരാം, വേറെ എന്തെങ്കിലും കഴല വീർത്തിരുന്ന, അപ്പോൾ അതൊക്കെ നമുക്ക് അൾട്രാസൗണ്ടിൽ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. പിന്നെ നമ്മൾ ക്ലിനിക്കലായിട്ട് കാണാൻ പറ്റാത്ത ഹെർണിയയും അൾട്രാസൗണ്ടിൽ അപ്പുറത്തെ ചിലപ്പം ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സാക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അൾട്രാസൗണ്ടിൽ കാണാം. ഹയറ്റസ് ഹെർണിയാണ് നമുക്ക് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻഡോസ്കോപ്പ് ചെയ്താണ്. പിന്നെ ആ പൊക്കളുടെ ഹെർണിയ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കാം. പിന്നെ ചില പ്രത്യേകതരം ഹെർണിയകളുണ്ട്, പിന്നെ ഈ സ്റ്റമക്ക് വാളിൻ്റെ ഇടയിലോട്ട് കയറിപ്പോകുന്ന സ്പൈജീലിൻ ഹെർണിയാണ്, അതൊക്കെ നമുക്ക് സി ടി സ്കാനോ എം ആർ ഐ ഒക്കെ എടുത്താലേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ വളരെ ചെറിയ ഹെർണിയാസൊക്കെ എം ആർ ഐയിലും അങ്ങനെയൊക്കെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഷൻസ് ഒക്കെ കൊണ്ട് നമുക്ക് ഒരു മരുപ്പെട്ട എല്ലാ ഹെർണിയും ഡയഗ്നോസ് ചെയ്യാൻ പറ്റും.
1: സർ, ഇന്ന് ഈ നൂതനമായ പലതരത്തിലുള്ള ചികിത്സാരീതികൾ ലഭ്യമാണ്. അപ്പോൾ ഈ ഹെർണിയയുടെ ചികിത്സാരീതികൾ, നിലവിലുള്ള ചികിത്സാരീതികളെ കുറിച്ചൊന്ന് പറയാമോ?
0: ചികിത്സാരീതി ഹെർണിയാസ് നമുക്കറിയാം, അത് ഓപ്പറേഷൻ അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. ചില ഹെർണിയ, ഇപ്പം ഹയാറ്റസ് ഹെർണിയ മാത്രമേ ഉള്ളൂ നമുക്ക് മരുന്നൊക്കെ കൊടുത്ത് കുറയ്ക്കാൻ പറ്റുന്നത്. അതായത് ആസിഡ് റിഫ്ലക്സ് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സാധനങ്ങൾ മേളുടെ തകട്ടി വരുന്നതിൻ്റെ സിംറ്റംസ് കുറയ്ക്കാൻ സാധിക്കും. ബാക്കി എല്ലാ ഹെർണിയയ്ക്കും ഓപ്പറേഷൻ അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. ഓപ്പറേഷൻ തന്നെ ഇപ്പം ഒരുപാട് അഡ്വാൻസ് ചെയ്തു. അപ്പം ഇപ്പം പൊതുവേ ഹെർണിയ റിപ്പയർ രണ്ട് തരമുണ്ട്. ഒന്ന് ഓപ്പൺ റിപ്പയർ, ഓപ്പൺ ഹെർണിയ റിപ്പയറും ലാപ്രോസ്കോപ്പിക് റിപ്പയറുമാണ്. ഓപ്പൺ ഹെർണിയയിൽ നമ്മളിത് തുറന്ന് അതിനെ പിന്നെ മൂന്ന് കാര്യങ്ങളാണ് ഹെർണിയയ്ക്ക്. നമുക്കറിയാം ഒരു സാധനം തള്ളി വരികയാണ്. അപ്പം നമ്മൾ ഈ തള്ളി വരുന്നതിൻ്റെ ഹോളിനെ ഈ സാക്കിനെ ബാക്കി സ്ട്രക്ചേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക, ഹോളിനെ അടയ്ക്കുക. ഹോളിനെ അടയ്ക്കുന്നതിന് മുമ്പ് ഈ തള്ളി നിന്ന സാധനങ്ങളൊക്കെ വയറിനകത്തോട് തിരിച്ചിടണം. തിരിച്ചിട്ട ശേഷം ഹോളിനെ അടക്കുകയും ഹോളിൻ്റെ പുറമെയുള്ള പേശികളെ ബലപ്പെടുത്തുകയും ചെയ്യും. ഇത്രയാണ് ഹെർണിയ എല്ലാ ഹെർണിയയ്ക്കും ചെയ്യുന്ന, അതായത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓപ്പൺ ഹെർണിയയ്ക്ക് നമ്മൾ തുറന്ന് ഈ വാളൊക്കെ എക്സ്പോസ് ചെയ്ത് ഹെർണിയ കണ്ടൻസ്, അതായത് ഈ കുടലും ഫാറ്റും എല്ലാം അകത്തോട്ട് തള്ളിക്കയറ്റി ആ ഹോളിനെ അങ്ങ് അടയ്ക്കും. ഹോളിനെ ഒന്നുകിൽ പിന്നെ സൂച്ചറിട്ട് അടയ്ക്കുകയോ പ്ലൈക്കേറ്റ് ചെയ്ത് അടയ്ക്കുകയോ എങ്ങനെയും ചെയ്യും. പിന്നെ അതിൻ്റെ പുറത്ത് നെറ്റ് മെഷ് എന്ന് പറഞ്ഞ സാധനം വെച്ച് അതിനെ ബലപ്പെടുത്തും. ഇങ്ങനെയാണ് ഓപ്പൺ ഹെർണിയയ്ക്ക് ചെയ്യുന്നത്. ലാപ്രോസ്കോപ്പിക്ക് വയറിനകത്തൂടെ പോയിട്ട് അതിനകത്ത് പെരിട്ടോണിയം തുറന്നിട്ട് പെരിട്ടോണിയത്തിനും വാളിനും ഇടയ്ക്ക് മെഷ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്, വേദന കുറവാണ്. പിന്നെ രണ്ട് സൈഡും ഹെർണിയ ഉണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പി ഒറ്റ ഇതിൽ തന്നെ സെറ്റിങ്ങിൽ തന്നെ പെട്ടെന്ന് ചെയ്യാം. മറ്റേ രണ്ട് സൈഡ് ഇൻസേഷൻ ഇടുന്ന പകരം സെയിം പോർട്സ് വഴി തന്നെ രണ്ട് സൈഡ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേദന കുറവാണ്, പെട്ടെന്ന് വർക്കിന് പോകാൻ പറ്റും. അപ്പം പക്ഷേ അതിൻ്റെ ചെറിയ ദോഷങ്ങളുണ്ട്. ലേണിംഗ് കർവ്, അതായത് പഠിച്ചു വരാൻ സമയമെടുക്കും, സ്കിൽസ് കൂടുതൽ വേണം. ഭാവിയിൽ കുറേ കഴിയുമ്പോൾ ഇതാണ്, അതായിരിക്കാം കൂടുതൽ ചെയ്യാൻ ആൾക്കാർ താല്പര്യപ്പെടുന്നത്. പിന്നെ കുറച്ചുകൂടി പ്രത്യേക സ്ട്രക്ചർ ഇൻസ്ട്രുമെൻസ് ഒക്കെ വേണം. അപ്പോൾ അതാണ് ലാപ്രോസ്കോപ്പിയുടെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ്. ഓപ്പൺ ഹെർണിയയ്ക്ക് വളരെ സേഫ് ആണ്, വേറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വളരെ കുറവാണ്. ലാപ്രോസ്കോപ്പിക്ക് ആകുമ്പം കോംപ്ലിക്കേഷൻസ് വന്നാൽ വന്നു, ഭയങ്കര കോംപ്ലിക്കേഷൻ. അപ്പം വളരെ എക്സ്പേർട്സിന് മാത്രമേ ചിലപ്പോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
1: സർ, ഇന്ന് പലർക്കുമുള്ളൊരു സംശയമാണ്,

0: ഒരിക്കൽ ഹെർണിയയ്ക്ക് സർജറി നടത്തിയാൽ ഈ രോഗം വീണ്ടും വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: ഒരിക്കൽ സർജറി ചെയ്താൽ അതിന്റെ കാരണം ഇതാണ്, നമുക്ക് അകത്തെ പ്രഷർ കൂടിയത്. അപ്പം ഇത് സർജറി ചെയ്ത് നമ്മളെ ബലപ്പെടുത്തിയത് പോരാ എന്നുണ്ടെങ്കിൽ വീണ്ടും തള്ളി വരാം. അപ്പം അത് ചില പല കാരണം കൊണ്ട് വരാം. ഇപ്പം സർജറി ചെയ്ത സമയത്ത് ഇൻഫെക്ഷൻ എന്തെങ്കിലും അണുബാധ വന്നാൽ ഈ ബലമൊന്നും അതിന് കിട്ടത്തില്ല. പിന്നെ രണ്ട്, ഈ നമ്മൾ നെറ്റ് വെച്ചാണല്ലോ പൊതുവെ ചെയ്യുന്നത്, നെറ്റ് ചിലപ്പം ചുരുങ്ങി മാറിപ്പോയാൽ ആ നെറ്റ് പിന്നെ കവർ ചെയ്യാത്ത ഭാഗത്ത് ചിലപ്പം വീണ്ടും ഹെർണിയ വരാം. പിന്നെ ചിലപ്പോൾ നമ്മൾ ഹെർണിയ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് തരം, ഇപ്പം ഇൻഗ്വൈനൽ ഹെർണിയ ആണല്ലോ ഭൂരിപക്ഷം, അപ്പം ഇപ്പം ഏതെങ്കിലും ഒരു ഹെർണിയ ചിലപ്പോൾ നമ്മൾ മിസ് ചെയ്യാം. ചിലപ്പോൾ വളരെ ചെറിയ ഇൻഡയറക്റ്റും ഡയറക്റ്റ് എന്ന് രണ്ട് തരം ഹെർണിയ അതിൽ കൂടെ വരാം. അപ്പം ഏതെങ്കിലും ഒരു ഹെർണിയ ചിലപ്പോൾ നമ്മൾ മിസ് ചെയ്ത് പോകാം, പിന്നെ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ പിന്നെ കാണും, അത് ചിലപ്പം വീണ്ടും വരാൻ സാധിക്കും, വരും. പിന്നെ റെക്കറന്റ് ഹെർണിയ അങ്ങനെ വരാം. പിന്നെ ചില ആളുകൾക്ക് ഈ പറഞ്ഞ എന്തൊക്കെ ചെയ്താലും അവരുടെ പേശികൾക്ക് ബലം ഒരിക്കലും കിട്ടില്ല, അവരുടെ ജന്മനാനുള്ള പ്രശ്നമായിരിക്കാം. അപ്പം അങ്ങനെയും ചിലർക്ക് റെക്കറൻസ് വരാം.
0: സർ, ഹെർണിയ എന്ന രോഗത്തെ പ്രതിരോധിക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: പ്രതിരോധിക്കുവാനായിട്ട് നമുക്ക് പ്രധാനമായി ചെയ്യാൻ പറ്റും, നമുക്ക് അറിയാലോ അകത്തെ പ്രഷർ കൂടുകയും പുറത്തെ പ്രഷർ കുറയാണ് ഹെർണിയ വരാൻ. അകത്തെ പ്രഷർ കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഒന്ന്, നമ്മൾ കഠിനമായ ചുമ, അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. പുകവലി, ഇത് രണ്ടുമാണ്, ഇത് രണ്ടും നമുക്ക് എങ്ങനെയെങ്കിലും കുറയ്ക്കാൻ സാധിക്കും. ബാക്കി കാര്യങ്ങൾ പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്ന ഈ പൊണ്ണത്തടി ഉള്ളവർക്ക്, അവർക്കൊക്കെ ഹെർണിയ അധികം, ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പഠനങ്ങൾ അത് അധികം കൂടുന്നില്ലെന്നാണ് കാണുന്നത്. അത്ലറ്റ്സിന് കൂടും, വെയിറ്റ് ലിഫ്റ്റേഴ്സിനൊക്കെ കൂടും എന്നൊരു ഇതുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പഠനങ്ങൾ അത്രയും ഇത് കാണിക്കുന്നില്ല. പിന്നെ മൂത്രം ഒഴിക്കാൻ തടസ്സം വരുന്നവരുണ്ട്, പ്രായമാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്ക്, അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ, ഹെർണിയ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനേ പറ്റത്തുള്ളൂ.
0: ഹെർണിയ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: മൺ 101.9 ആകാശവാണി അനന്തപുരി FM, സമയം 4:00.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങൾ. ആദ്യം കേൾപ്പിക്കുന്നു കുമാർ സാനുവും ലതാ മങ്കേഷ്കറും പാടിയ ഗാനം, ചിത്രം ദുഷ്മൻ.

0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: അടുത്ത ചിത്രം കൗശൽ ജി വേഴ്സസ് കൗശൽ. പാടിയവർ സുപ്രിയ പതക്, ഫർഹദ്.

0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
0: പിറ്റാപ്പിളിൽ ഏജൻസീസ്.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഇനി കേൾപ്പിക്കുന്നു ജനം കൊണ്ടിലി എന്ന ചിത്രത്തിലെ ഗാനം. ഉദിത് നാരായണനും അൽക്കയാഗ്നികം പാടിയതാണ്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: ഈ ഗാനം കുമാർ സാനുവും കവിതാ കൃഷ്ണമൂർത്തിയും പാടിയത്, ചിത്രം ജുഡുവ.

നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങൾ തുടരുകയാണ്. ഇനി ജബ് വി മെറ്റ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സോനു നിഗമും ജാവേദ് അലിയും പാടിയതാണ്.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ് മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: ജീന മന്ന തേരെ സംഗ് ഈ ചിത്രത്തിലെ ഗാനം കേൾക്കാം. കുമാർ സാനുവും അനുരാധ പട്ടോളും പാടിയതാണ്.

0: വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ജഹാൻ ചാർ യാർ ഈ ചിത്രത്തിലെ ഗാനമാണ് മൈക്ക സിംഗും ജീത കൗറും.

മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഈ ഗാനം അനുരാധ പത്വാളും ഉദിത് നാരായണനും അഭിജിത്തും പാടിയത്. ചിത്രം മേള.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു ഇന്ന് പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. 9,44,00,000 കർഷകർക്ക് 18,880 കോടിയിലധികം രൂപ കൈമാറും. രാജ്യ അതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിലെ കവരത്തിയിൽ നടന്ന പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ വിദ്യാർത്ഥികളിലും അധ്യാപകരിലും മികച്ച പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിന്റെ ഭാഗമായി 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കേരളം കത്തയക്കുമെന്നും മന്ത്രി അറിയിച്ചു. ചർമ്മ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരി ഉൾപ്പെടെ 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം മറ്റന്നാൾ ആരംഭിക്കും. സാമൂഹ്യ മാധ്യമങ്ങളിൽ മിൽമയുടെ വാർഷികാഘോഷ സമ്മാനം എന്ന പേരിൽ പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം, ലിങ്ക് തുടങ്ങിയവ വ്യാജമാണെന്ന് അധികൃതർ അറിയിച്ചു. വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. പാകിസ്ഥാനിലെ ഖൈബർ പ്രവിശ്യയിലുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്ക്. പ്രധാന വാർത്തകൾ ഇനി

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സിനിമ കമ്പനി എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക് പാടിയ ഗാനമാണ് ഇന്നാദ്യം. രചന സന്തോഷ് വർമ്മ, സംഗീതം അൽഫോൺസ് ജോസഫ്.

ഇനി നമുക്ക് മേലേവാരിത്തെ മാലാഖ കുട്ടികൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
4: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
8: ഇനി നമുക്ക് മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഇനി നമുക്ക് ഹരിചന്ദനം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: നിന്റെ ആഗ്രഹം എന്താ?
7: ഡിഗ്രി ആണോ? IAS ഒന്ന് ട്രൈ ചെയ്യണം.
6: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
8: ഇനി നമുക്ക് SP വെങ്കടേഷിന്റെ സംഗീതത്തിൽ ചിത്രയും ബിജു നാരായണനും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം കുങ്കുമച്ചെപ്പ്.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിനാണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ ആന്റിക് സിംഗപ്പൂർ കുവൈറ്റി ചെട്ടനാട് ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി ഹാൻഡ് മെയ്ഡ് സ്പെഷ്യൽ കൽക്കട്ട റാഫി ബാംഗിൾസ് രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
6: എം ജി ശ്രീകുമാരും സുജാതയും പാടിയത് ചിത്രം കൊട്ടാരം വൈദ്യൻ, രചന എസ് രമേശൻ നായർ, സംഗീതം രമേശ് നാരായണൻ.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: വിജയശ്വാസം ശ്വേതയും പാടിയത്. ചിത്രം ലവ് FM. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം കൈതപ്പുറം വിശ്വനാഥൻ.

0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റർ പ്ലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
0: ട്വിറ്റർ ഏജൻസീസ്.
2: പ്രജാ എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം. സംഗീതം MG രാധാകൃഷ്ണൻ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്വർണ്ണചാമരം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ് ഇനി. രചന കെ ജയകുമാർ, സംഗീതം MM കീരവാണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പി എം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തു. 9,44,00,000 കർഷകർക്ക് 18,880 കോടിയിലധികം രൂപ കൈമാറി. രാജ്യാതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടത്തി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിന്റെ ഭാഗമായി 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കേരളം കത്തയക്കുമെന്നും മന്ത്രി അറിയിച്ചു. കൃഷിമന്ത്രി ടി സിത്തി ശിവഗിരി മഠം സന്ദർശിച്ചു. മഠത്തിന്റെ വികസന ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് ഇനത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. ബണ്ടിപ്പെരിയാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പെരിയാർ ടൈഗർ റിസർവ് ഈസ്റ്റ് ഡിവിഷൻ വള്ളക്കളവ് സെക്ഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉണ്ണികൃഷ്ണനാണ് പരിക്കേറ്റത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ മിൽമയുടെ വാർഷികാഘോഷ സമ്മാനം എന്ന പേരിൽ പ്രചരിക്കുന്ന വാട്സാപ്പ് സന്ദേശം, ലിങ്ക് തുടങ്ങിയവ വ്യാജമാണെന്ന് അധികൃതർ അറിയിച്ചു. വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണിപ്പോൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, യോഗ ശരീരത്തിനും മനസ്സിനും, സ്വാമി ചിത് സ്വരൂപ് നടത്തുന്ന പ്രഭാഷണം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീത സുധ, ചിന്മയ സഹോദരിമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം, എഞ്ചിക്കാട് KN കേശവപിള്ള അവതരിപ്പിച്ചത്. രാവിലെ 6:00, 8:00, 10:00, 11:00, 12:00, ഉച്ചയ്ക്ക് 1:00, 2:00, വൈകിട്ട് 5:00, 6:00, രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പ്, തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഒ എൻ വി കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത, ആലാപനം രഞ്ജിനി സുധീരൻ, ഉദയഗീതം പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 55. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം, 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 ഓർമ്മച്ച, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 ഓർമ്മച്ചപ്പ് തുടരും, 11:02 ബാലലോകം, 11:30 പഞ്ചാര മിഠായി, കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ, 12:02 ഗാനമാലിക, 12:40 പ്രകാശധാര, അന്താരാഷ്ട്ര യോഗദിനം, ഡോക്ടർ KS പ്രിയ സംസാരിക്കുന്നു, 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഈണപ്പൂക്കൂട, 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഭേ സ്പോൺസേഡ് പരിപാടി, 3:00 തിരയപ്പൂക്കൾ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 ഗാനവിസ്മയം, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 6:02 അറിയിപ്പുകൾ.

ചലച്ചിത്ര ഗാനങ്ങൾ 6:20 6:40 സന്ധ്യാഗീതം. പ്രാദേശിക വാർത്തകൾ. 6:30 വയലും വീടും, റബ്ബർ, കാപ്പി, ഏലം എന്നിവയുടെ പുനരുജ്ജീവന പദ്ധതി. അഞ്ജിത് ആർഎസ് നടത്തുന്ന പ്രഭാഷണം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീത സുധ, എം കെ എസ് ശിവ, എം കെ എസ് നടരാജൻ എന്നിവർ അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. 10:30 നിശാ സുരവി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ ബി ബി റിലേ.

ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി നമുക്ക് കാലാവസ്ഥ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എം ജി ശ്രീകുമാറും സ്വർണമയും പാടിയത്. സംഗീതം SP വെങ്കടേഷ്. ചിത്രം മിന്നാമിനിയനും മിന്നുകെട്ട്.

0: പിന്നെ എന്തായാലും എം ആർ ടി ഹുംനീറ്റ്സി പോണം.
1: എന്താ കാര്യം പറ?
0: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
2: സന്ദർശിക്കൂ എം ആർ ടി ഹോംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
4: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം. കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, വർക്കല.
3: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, വർക്കല. വിളിക്കൂ 8590946200.
5: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
6: നിന്റെ ആഗ്രഹം എന്താ?
7: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം
6: എങ്കിൽ നിഷ്കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
8: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ്കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു വിതരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PM കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്തു. രാജ്യത്തെ 9,44,00,000 കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറിയത്. എല്ലാ പദ്ധതികളുടെയും അന്തിമ ഗുണഭോക്താക്കൾ ജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷക ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഹർ സർക്കാരി യോജന കാ ലാഭ സീതെ ആപ് തക് പഹുചായ ജാ റഹാ ഹൈ. അബ് കോയ് ബിചോലിയ നഹീ, കോയ് രുകാവട് നഹീ, സിർഫ് ആപ്കേ അധികാർ പർ ഫോക്കസ് ഹൈ. എഗ്രിസ്റ്റെക് കെ മാധ്യമ സേ കിസാൻ രജിസ്ട്രി ബനേഗി. കിസാൻ ക്രെഡിറ്റ് കാർഡ്, DBT ഓർ ന്യൂനതം സമർത്ഥൻ മൂല്യ പർ ജൈസി സേവാഓ മേ.
0: PM കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങ് വർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച PM കിസാൻ ഉത്സവ് ദിവസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് PM കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: 4.28 ലക്ഷം കോടി രൂപയാണ് കർഷകരുടെ കുടുംബങ്ങളിലേക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ എത്തിച്ചു കൊടുക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുള്ളത്. കർഷകന് വേണ്ടി പ്രകടിപ്പിക്കുന്ന ഔദാര്യമല്ല, കമ്മിറ്റാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്.
0: കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 60 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047-ഓടെ രാജ്യം ലക്ഷ്യമിടുന്ന വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു. കവരത്തിയിൽ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടത്തി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ മോക്ഡ്രില്ലിൽ രാജ്യത്തുടനീളം 250,000-ൽ അധികം സുരക്ഷാ ജീവനക്കാരാണ് പങ്കെടുത്തത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,279,000-ൽ അധികം ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. സുതാര്യത ഉറപ്പാക്കാനായി CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന, പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ എന്നിവയടങ്ങുന്ന ശക്തമായ ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പുനഃപരീക്ഷ നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി.

0: രാവിലെ 9:30 മുതലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ യോഗം തിരുവനന്തപുരം PWD റെസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര യോഗദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. യോഗ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അഭിമാനാർഹമാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും ചേർത്ത് കോട്ടയത്ത് നടത്തിയ യോഗാ ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ആയുർവേദ ഹോമിയോപ്പതി ചികിത്സാ സ്ഥാപനങ്ങളിലും ഒരാഴ്ച നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കുളച്ചൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗ അഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SA.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് സന്ദേശങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി നൽകി. ഇത്തവണത്തെ വള്ളംകളിക്കായി ആലപ്പുഴയിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: ആലപ്പുഴ കൂടാതെ എറണാകുളം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയാണ് നെഹ്റു ട്രോഫിയുടെ ടിക്കറ്റുകൾ വിൽക്കുന്നത്. പ്രമുഖ ബാങ്കുകളുടെ സൈറ്റുകൾ മുഖേന ഓൺലൈനായും വിൽപ്പനയുണ്ടാകും. ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത ദിവസം ചേരുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനിക്കും. ആഗസ്റ്റ് 22 ആലപ്പുഴ പുന്നമടക്കായൽ 72 നെഹ്റു ട്രോഫി ജലോത്സവം അരങ്ങേറുന്നത്.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. ടോസ് നേടി അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 10 ഓവറിൽ വിക്കറ്റ് 1 നഷ്ടപ്പെടാതെ 86 റൺ എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. നാളെ രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ലഹരി മരുന്ന് പ്രതിരോധത്തിനായി അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23 ഗഡു വിതരണം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PM കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് സന്ധ്യാഗീതം. ആകാശവാണി അനന്തപുരി FM 101.9. ോ

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യന്റെ നാവ് നന്നല്ലെങ്കിൽ എത്ര നാൾ പൊന്നുപോലെ കൊണ്ടുനടന്ന ബന്ധങ്ങളാണെങ്കിലും ഇവ വെട്ടുന്ന സമയം കൊണ്ട് അത് തകർന്നു പോയേക്കാം. പിന്നീട് തിരിച്ചു പിടിക്കാൻ വളരെ പ്രയാസമാണ്. ഒരാളെ മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കുന്നതും അകറ്റുന്നതും സംസാരമാണ്. നമുക്കേവർക്കും നല്ല മനസ്സും നല്ല ചിന്തയും നല്ല വാക്കുകളുമായി ചുറ്റുമുള്ളവർക്കും സന്തോഷം പകർന്ന് ജീവിതം മുന്നോട്ട് നയിക്കാം. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. പതിവ് പോലെ തന്നെ ഇന്നത്തെ പരിപാടിയിൽ ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം പറയാം. കൃഷിയിടത്തിൽ കീടനിയന്ത്രണത്തിന് ഫിറമോൺ കെണികൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരത്തിനായി പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. എങ്കിൽ നമുക്ക് സമയം കളയാതെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ആരോഗ്യമുള്ള ശരീരവും ശാന്തമായ മനസ്സും എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലേ? ഈ ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച മാർഗങ്ങളിലൊന്നാണ് യോഗ. ലോകമെമ്പാടും June 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്ന ഈ അവസരത്തിൽ യോഗയുടെ പ്രാധാന്യവും അത് നമ്മുടെ ജീവിതത്തിന് നൽകുന്ന നേട്ടങ്ങളും സംബന്ധിച്ച് യോഗാചാര്യൻ സ്വാമി ചിത്സ്വരൂപ്ജി പകർന്നു നൽകുന്ന അറിവുകൾ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം.
1: യോഗ എന്ന വാക്കിൻ്റെ അർത്ഥം യോജിക്കുക, ഒത്തുചേരുക, സന്തുലിതമാകുക, ഐക്യത്തിലാകുക എന്നൊക്കെയാണല്ലോ. ശരീരവും ശ്വാസവും മനസ്സും ആത്മാവും തുടങ്ങി നിലനിൽപ്പിൻ്റെ എല്ലാ തലങ്ങളും തമ്മിലുള്ള ഒരു രമ്യത, ഒരു ഐക്യം, ഒരു ഒത്തുചേരൽ, അതാണ് യോഗയിലൂടെ നമ്മൾ സങ്കല്പിക്കുന്നത്. കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കുമ്പോൾ പ്രകൃതിയെയും നമുക്കതിനകത്ത് ഉൾപ്പെടുത്താം. ഇത്തവണത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ സന്ദേശം, തീം എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്തി ഏജിങ്, ആരോഗ്യപരമായ പ്രായമാകലിനുള്ള യോഗ. യോഗശാസ്ത്രവും കൃഷിയും വ്യത്യസ്ത മേഖലകളാണെന്ന് തോന്നാമെങ്കിലും ഇവ തമ്മിൽ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിക്കും യോഗ ഒരു സമ്പൂർണ്ണ ജീവിത ചര്യയാണ്. യോഗയുടെ സ്വാധീനം ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിലും വ്യാപിച്ചു നിൽക്കുന്നു. അതിൽ നമ്മുടെ ദിനചര്യ, വ്യവഹാരങ്ങൾ, നമ്മുടെ വാക്കുകൾ, ചിന്തകൾ, വികാരങ്ങൾ, ഭാവങ്ങൾ, ഭക്ഷണശീലങ്ങൾ എല്ലാം അതിനകത്ത് ഉൾക്കൊള്ളുന്നു. ഇനി നമുക്ക് ഒരു കർഷകനെ സംബന്ധിച്ച് എങ്ങനെ കൃഷിയോടൊപ്പം യോഗയെയും നമുക്ക് സ്വാംശീകരിക്കാമെന്ന് പരിശോധിക്കാം. പൊതുവെ പറയുമ്പോൾ ആർക്കാണ് യോഗ പരിശീലിക്കേണ്ടത്, ആരാണോ രോഗങ്ങളില്ലാത്ത ഒരു ശരീരം ഇച്ഛിക്കുന്നത്, ശരിയായ ക്രമത്തിലുള്ള ഒരു ശ്വാസം ആഗ്രഹിക്കുന്നത്, സംഘർഷങ്ങളെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച മനസ്സ് ആഗ്രഹിക്കുന്നത്, ദുഃഖങ്ങളില്ലാത്ത ജീവിതം ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള ആർക്കും യോഗ പരിശീലിക്കാം. തീർച്ചയായിട്ടും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കർഷകന് ഇതെല്ലാം ഗുണകരമാണല്ലോ. പാടത്തും പറമ്പിലും അധ്വാനിക്കുന്ന കർഷകന് ശാരീരികമായും മാനസികമായും ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ശാരീരികമായ പ്രശ്നങ്ങൾ നമുക്ക് പല രീതിയിൽ

ഉൾപ്പെടുത്താം നടുവേദന, സന്ധിവേദന, ജീവിതശൈലി രോഗങ്ങൾ, മറ്റു രോഗങ്ങൾ. ഇനി മാനസിക സമ്മർദ്ദങ്ങളാണെങ്കിലോ? ഒരു കർഷകനെ സ്വാധീനിക്കുന്ന ആശങ്കകൾ, കാലാവസ്ഥാ വ്യതിയാനം ഒന്നാണ്, പ്രകൃതിക്ഷോഭങ്ങൾ മറ്റൊന്നാണ്, വിളവിൻ്റെ ലഭ്യത, വിപണി വില, കൃഷി ചെലവുകൾ, കടബാധ്യതകൾ തുടങ്ങിയ അനേകം കാര്യങ്ങൾ ഒരു കർഷകൻ്റെ മാനസിക സമ്മർദ്ദങ്ങളുടെ ഭാഗമാണ്. ഒരു കർഷകൻ കൃഷിയോടൊപ്പം തന്നെ യോഗ പരിശീലനങ്ങൾ കൂടി ദിനചര്യയുടെ ഭാഗമാക്കുകയാണെങ്കിൽ ഗുണങ്ങൾ ഏറെയാണ്. യോഗയെക്കുറിച്ച് പറയാറുണ്ട്, യോഗ പരിശീലിക്കുന്ന ഒരു യോഗിക്ക് ഒറ്റവാക്കിൽ പറഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ആ വ്യക്തി യോഗ്യനാകും. അയാളിലുള്ള അയോഗ്യതയെല്ലാം നീങ്ങി ഏത് മേഖലയിലാണോ അദ്ദേഹം പ്രവർത്തിക്കുന്നത് അതിൽ അദ്ദേഹത്തിന് ശോഭിക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കർഷകന് തൻ്റെ കൃഷി മേഖലയിൽ ശോഭിക്കണമെങ്കിൽ നല്ലൊരു ആരോഗ്യമുള്ള ഒരു ശരീരം വേണം, സമ്മർദ്ദമില്ലാത്ത മനസ്സ് വേണം, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് യോഗ പരിശീലനങ്ങളിലൂടെ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. നമ്മളെ യോഗയുടെ നിർവചനങ്ങളൊന്ന് പരിശോധിക്കാം. പതഞ്ജലി മഹർഷി യോഗയുടെ ആചാര്യനായിട്ട് കണക്കാക്കപ്പെടുന്ന പതഞ്ജലി മഹർഷി യോഗയെക്കുറിച്ച് പറയുന്നത് ചിത്തവൃത്തി നിരോധമാണ് യോഗയെന്നാണ്. അതായത് നമ്മുടെ മനസ്സിലെ അനാവശ്യമായ ചിന്തകളും ആശങ്കകളും സംഘർഷങ്ങളുമൊക്കെ നിയന്ത്രിച്ച് നിരോധിച്ച് ഒരു ശാന്തമായ ഒരു മനസ്സ് നേടുന്ന ഒരവസ്ഥയാണ് യോഗമെന്ന് പതഞ്ജലി മഹർഷി പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു കർഷകന് വേണ്ടതല്ലേ? ശാന്തമായ മനസ്സുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അത് കൃഷിയാണെങ്കിലും, അതിൽ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു യോഗയുടെ നിർവചനം സമത്വം യോഗം ഉച്ചതി എന്നാണ്. മനസ്സിൻ്റെ സമനിലയാണ് യോഗം. അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ കൃഷി വൃത്തി എന്ന് പറയുന്നത് പലതരം അനിശ്ചിതത്വങ്ങളിലൂടെയും അനുകൂലമായോ അതോ അതുപോലെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ സാഹചര്യങ്ങളെ പ്രതികൂലമായാലും വിപരീതമായാലും അവയെ വേണ്ടവണ്ണം നേരിട്ട് ശരിയായ പരിഹാരങ്ങളിലൂടെ അവയെ തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ മനസ്സിൻ്റെ സമനില ഒരു അത്യാവശ്യ ഘടകമാണ്. അപ്പം നമ്മുടെ യോഗാ പരിശീലനങ്ങൾ, അതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ സമനില തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ യോഗ പരിശീലനങ്ങൾ എന്ന് പറയുമ്പോൾ അത് വെറും ഒരു ശാരീരികമായ വ്യായാമം അതിനകത്ത് പെടുന്നു. പക്ഷേ അത് മാത്രമല്ല, യോഗാസനങ്ങൾ, നമ്മുടെ ശ്വസന പ്രക്രിയകൾ, പ്രാണായാമങ്ങൾ, കൂടാതെ ധ്യാനങ്ങൾ ശീലിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞു, യോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ നിലനിൽപ്പിൻ്റെ എല്ലാ തലങ്ങളും അതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ശരീരത്തെ നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കണം. ശ്വസന ക്രിയകൾ പരിശീലിക്കാം, ധ്യാന പ്രക്രിയകൾ പരിശീലിക്കാം, ഒപ്പം നമ്മുടെ ജീവിത ദിനചര്യ, ദിനചര്യയിൽ നല്ലൊരു ചിട്ട കൊണ്ടുവരാം, ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാം. കൂടാതെ നമ്മുടെ ഭക്ഷണം, ശരിയായ ഭക്ഷണശീലത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. ഇതൊക്കെ യോഗ പരിശീലനത്തിൻ്റെ ഭാഗമാണ്. പിന്നെ യോഗയുടെ മറ്റൊരു പ്രധാന നിർവചനം എന്ന് പറയുന്നത് യോഗ കർമ്മസു കൗശല എന്നാണ്. നമ്മുടെ പ്രവർത്തന മേഖലയിൽ നമുക്ക് ഒരു നൈപുണ്യം, ഒരു കുശലത നേടാനുള്ള ഒരു കഴിവ്, അതും യോഗ പരിശീലനത്തിലൂടെ നമുക്ക് സിദ്ധിക്കുന്നു. അപ്പോൾ യോഗ പരിശീലനം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചു നേരം ഒരു ഏകാന്തമായോ ഒരു മുറിക്കകത്തോ ഇരുന്ന് ചെയ്യുന്ന പരിശീലനങ്ങൾ മാത്രമല്ല, നമ്മൾ ദിവസം കുറച്ചു നേരം ഈ യോഗ പരിശീലിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ദിവസം മുഴുവനും നമുക്ക് ആ യോഗയുടെ സ്വാധീനം, അതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലും നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലും നമ്മൾ ആൾക്കാരോട് ഇടപെടുന്ന രീതിയിലും എല്ലാം അത് പ്രതിഫലിക്കും. ഇനി ഒരു യോഗ പരിശീലിക്കുകയാണെങ്കിൽ ഒരു കർഷകന് കൈവരുന്ന ചില ഗുണങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ശാരീരിക ആരോഗ്യം തന്നെയാണ്. കാരണം കൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ ശാരീരിക അധ്വാനം അതിനകത്ത് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ലളിതമായ യോഗാസനങ്ങൾ പരിശീലിക്കുന്നതിലൂടെ ശരീരത്തിൻ്റെ തഴക്കവും വഴക്കവും ശക്തിയും വർദ്ധിക്കുന്നു. അങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറയുന്നു, ആരോഗ്യം വർദ്ധിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ശ്വസന പ്രക്രിയകൾ, പ്രാണായാമങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ശേഷി വർദ്ധിക്കുന്നു, ഉയർന്ന ഊർജനില നേടാൻ സാധിക്കുന്നു, കൂടുതൽ ഓക്സിജൻ, പ്രാണശക്തിയുടെ ലഭ്യത നേടുന്നു, അതും നമുക്ക് ഗുണകരമാണ്. മൂന്നാമതായിട്ട് നമ്മുടെ മനസ്സിൻ്റെ തലത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും കുറയ്ക്കാൻ സാധിക്കുന്നു, മനസ്സ് ശാന്തമാകുന്നു, ഉത്കണ്ഠ അകലുന്നു. മറ്റൊരു ഗുണം

0: നമുക്ക് നമ്മുടെ മനസ്സ് ശാന്തമായാൽ കിട്ടുന്ന ഒരു ഗുണമാണ്. നമ്മുടെ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ മനസ്സ് ശാന്തമാകുകയാണെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വ്യക്തതയോടെയും വിവേകത്തോടെയും എടുക്കാനും കഴിയും. ഇനി മറ്റൊരു പ്രധാന ഗുണം എന്ന് പറയുന്നത് സഹനശക്തി, ക്ഷമ തുടങ്ങിയ ഗുണങ്ങളാണ്. അപ്പോൾ അതിലൂടെ നമ്മുടെ ശുഭാപ്തി വിശ്വാസം, നമ്മുടെ മാനസിക സ്ഥിരത തുടങ്ങിയ ഗുണങ്ങളെല്ലാം നല്ലൊരു കർഷകനെ വാർത്തെടുക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ ഇത്തവണ June 21 അന്താരാഷ്ട്ര യോഗാ ദിന ആഘോഷങ്ങളിൽ എല്ലാവരും പങ്കാളികളാകുക. കഴിഞ്ഞ വർഷം നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഈ ലോകത്തിൻ്റെ ജനസംഖ്യയുടെ ഒരു 1/3 പേര് യോഗയുടെ സന്ദേശം ഉൾക്കൊള്ളുകയും യോഗ പരിശീലിക്കുകയും ചെയ്തു. പക്ഷെ അത് പോരല്ലോ, നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു യോഗശാസ്ത്രം എത്തേണ്ടതുണ്ട്. അവരത് ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട്. വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ട ഈ യോഗാ ദിനത്തിൽ മാത്രം ചെയ്യേണ്ടതല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗം ആക്കേണ്ടതാണ് യോഗ. അപ്പോൾ ഈ ഒരു അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു തീരുമാനമെടുക്കാം. ദിവസവും കുറച്ച് നേരം, അത് 15 മിനിറ്റാകാം, 20 മിനിറ്റാകാം, അരമണിക്കൂറാകാം, നമുക്ക് സൗകര്യമുള്ളതുപോലെയല്ല, കുറച്ച് സമയം നമുക്ക് യോഗ പരിശീലനത്തിനായിട്ട് മാറ്റിവെക്കാം. ശരിയായ യോഗ നമുക്ക് യോഗ്യതയുള്ളവരിൽ നിന്ന്, ശരിയായ സംഘടനകളിൽ നിന്ന് നമുക്ക് പഠിക്കാം. അങ്ങനെ നമുക്ക് യോഗശാസ്ത്രം നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാക്കാം. ആരോഗ്യവും സമൃദ്ധിയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി അന്താരാഷ്ട്ര യോഗാ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
1: യോഗയുടെ പ്രാധാന്യവും അതിലൂടെ നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന നേട്ടങ്ങളുമൊക്കെ മനസ്സിലാക്കാൻ യോഗാചാര്യൻ സ്വാമി ചിത്സ്വരൂപ്ജിയുടെ വാക്കുകൾ നമുക്ക് ഏറെ പ്രയോജനകരമായി. ഈ യോഗ ദിനം മുതൽ ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയിലേക്ക് നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നേറാം.

ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ, കാർഷിക മാലിന്യങ്ങളെ സമ്പത്താക്കി മാറ്റാം. കൃഷിയിൽ വലിയ സാധ്യതകളുള്ള ഒരു ചെറിയ പ്രാണിയാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ അഥവാ BSF. ഇന്ന് പല കർഷകരും രണ്ട് പ്രധാന വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഒന്നാമത്തേത്, വീടുകളിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും പച്ചക്കറി തോട്ടങ്ങളിൽ നിന്നും കോഴി കന്നുകാലി വളർത്തൽ യൂണിറ്റുകളിൽ നിന്നും ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണമാണ്. രണ്ടാമത്തേത്, കോഴി മത്സ്യം താറാവ് തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്കുള്ള തീറ്റയുടെ വർദ്ധിച്ചു വരുന്ന ചെലവാണ്. ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ഒരേ സമയം പരിഹാരം കാണാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ കൃഷി. ഈ പ്രാണിയുടെ ലാർവകൾ പച്ചക്കറി അവശിഷ്ടങ്ങൾ, പഴവർഗ മാലിന്യങ്ങൾ, അടുക്കള മാലിന്യങ്ങൾ, തേങ്ങയുടെ അവശിഷ്ടങ്ങൾ തുടങ്ങി വിവിധ ജൈവ മാലിന്യങ്ങൾ അതിവേഗം ഭക്ഷണമാക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവ മാലിന്യങ്ങളെ രണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. ഒന്ന്, പോഷക സമൃദ്ധമായ ജൈവവളം. മറ്റൊന്ന്, പ്രോട്ടീൻ സമ്പുഷ്ടമായ ലാർവകൾ. കർഷകരെ സംബന്ധിച്ചിടത്തോളം സാധാരണയായി ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുക്കളെ വിലയേറിയ വിഭവങ്ങളാക്കി മാറ്റാൻ ഇതിലൂടെ കഴിയും. മാലിന്യ സംസ്കരണത്തിന് പണം ചെലവഴിക്കുന്നതിന് പകരം അതേ മാലിന്യങ്ങളിൽ നിന്ന് വളവും മൃഗത്തീറ്റയും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ലാർവകൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവശേഷിക്കുന്ന പദാർത്ഥം ജൈവാംശവും സസ്യപോഷകങ്ങളും ധാരാളമായി അടങ്ങിയ മികച്ച വളമാണ്. ഇത് പച്ചക്കറി കൃഷിയിലും ഫലവൃക്ഷങ്ങളിലും തെങ്ങിൻ തോട്ടങ്ങളിലും മറ്റ് കാർഷിക വിളകളിലും ഉപയോഗിക്കാം. ഇത് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും രാസവളങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം ലാർവകൾ തന്നെയാണ്. ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ലാർവകളിൽ ഉയർന്ന അളവിൽ പ്രോട്ടീനും ഊർജവും അടങ്ങിയിരിക്കുന്നു. ഇവ കോഴികൾക്കും താറാവുകൾക്കും മത്സ്യങ്ങൾക്കും പന്നികൾക്കും വളർത്തുമൃഗങ്ങൾക്കും പച്ചയായോ ഉണക്കിയോ നൽകാം. കോഴി വളർത്തലിലും മത്സ്യകൃഷിയിലും ഏർപ്പെട്ടിരിക്കുന്ന കർഷകർ ഇന്ന് തീറ്റ ചെലവ് വർദ്ധിക്കുന്നതിൽ ആശങ്കയിലാണ്. സോയാബീൻ മീൽ, ഫിഷ് മീൽ തുടങ്ങിയ തീറ്റ ഘടകങ്ങളുടെ വില ദിനം പ്രതി ഉയരുകയാണ്. പ്രാദേശികമായി ലഭ്യമായ ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് ഫാമിൽ തന്നെ BSF ലാർവകൾ ഉൽപ്പാദിപ്പിച്ചാൽ തീറ്റ ചെലവ് കുറയ്ക്കാനും കോഴികളുടെയും മത്സ്യങ്ങളുടെയും ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കാനും കഴിയും. വീട്ടുവളപ്പിലെ കോഴി വളർത്തലിന് BSF വളരെ ചെലവ് കുറഞ്ഞ പ്രോട്ടീൻ സ്രോതസ്സാണ്. മത്സ്യകർഷകർക്ക് ഇത് വാണിജ്യ തീറ്റകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്ന മികച്ച പോഷകപൂരകവുമാണ്. സംയോജിത കൃഷി നടത്തുന്നവർക്ക് ഒരേ BSF യൂണിറ്റ് ഉപയോഗിച്ച് മാലിന്യ സംസ്കരണവും വളനിർമ്മാണവും തീറ്റ ഉൽപ്പാദനവും നടത്താൻ കഴിയും. കേരളത്തിന്റെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ വർഷം മുഴുവൻ BSF ഉൽപ്പാദനത്തിന് അനുയോജ്യമാണ്. വളരെ ലളിതമായ സൗകര്യങ്ങൾ മാത്രം മതിയാകുന്നതിനാൽ ചെറുകിട കർഷകർക്കും കുടുംബശ്രീ സംഘങ്ങൾക്കും യുവ സംരംഭകർക്കും അധിക വരുമാന മാർഗമായി ഇത് സ്വീകരിക്കാവുന്നതാണ്. സാധാരണ ഈച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രായപൂർത്തിയായ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈകൾ മനുഷ്യഭക്ഷണത്തിൽ ഇരിക്കാറില്ല. രോഗങ്ങൾ പരത്തുന്ന പ്രധാന വാഹകരായും ഇവയെ കണക്കാക്കുന്നില്ല. അതിനാൽ ഫാമിലെ ശുചിത്വം നിലനിർത്തുന്നതിനും പോഷകങ്ങളുടെ പുനഃചംക്രമണത്തിനും ഇവ സഹായകമാണ്. ലഭ്യമായ വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിലാണ് ഭാവിയിലെ കൃഷിയുടെ വിജയം. മാലിന്യത്തിൽ നിന്ന് സമ്പത്തിലേക്ക് എന്ന ആശയത്തിന്റെ മികച്ച ഉദാഹരണമാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ. ഇന്ന് മാലിന്യമായി കണക്കാക്കുന്ന വസ്തുക്കൾ നാളെയുടെ ജൈവ വളവും പോഷക സമൃദ്ധമായ മൃഗത്തീറ്റയുമായി മാറുന്നു. തീറ്റ ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സുസ്ഥിര കൃഷിക്ക് പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ കൃഷി കർഷകർക്ക് ചെലവ് കുറയ്ക്കാനും ഫാമിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അധിക വരുമാനം നേടാനുമുള്ള ഒരു പ്രായോഗിക അവസരമാണ്. അതുകൊണ്ട് കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ കൃഷിക്കായി
ഇത്തരം നൂതന സാങ്കേതിക വിദ്യകൾ നമുക്ക് സ്വീകരിക്കാം.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: ധ്യാനം ജീവിതത്തിന് ഗുണം ചെയ്യുന്നു. ശാന്തചിത്തനായി ഏകാഗ്രതയോടെ തന്നിലും സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന പരമമായ ചൈതന്യം ഒന്നു തന്നെയാണെന്നും അതിൻ്റെ സ്ഫുരണമാണ് തൻ്റെ ഹൃദയത്തിലും തിങ്ങി നിറഞ്ഞിരിക്കുന്നത് എന്നുമുള്ള ഉത്തമ ബോധത്തോടെ ഹൃദയോന്മുഖമായി നടത്തുന്ന ഉപാസനയാണ് ധ്യാനം. ജീവിതത്തിന് സമഗ്രമായ ഗുണം പ്രദാനം ചെയ്യുന്ന ക്രിയാമാർഗമാണ് ധ്യാനം. മനഃശാന്തി പ്രദാനം ചെയ്യുന്ന ധ്യാനം കാലപ്പഴക്കം കൊണ്ട് മനസ്സിലടിഞ്ഞിട്ടുള്ള മാലിന്യങ്ങളെ നിർമാർജനം ചെയ്ത് മനസ്സംസ്കരണത്തിന് വഴിതെളിക്കുന്നു. കേവലം സംസ്കരണത്തിനുള്ള ഉപാധി എന്നതിലപ്പുറം മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ ജീവാത്മാ പരമാത്മാ ലയനം എന്ന മോക്ഷമാർഗത്തിലേക്ക് എത്തുന്നതിനുള്ള ആദ്യ സാധന എന്ന നിലയിലും ധ്യാനം പ്രാധാന്യമർഹിക്കുന്നു. ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ഫലസിദ്ധിയെ ആധുനിക ശാസ്ത്രം അംഗീകരിച്ചിട്ടുണ്ട്. മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി തുടങ്ങി ഹൃദയശുദ്ധി വരെ സമാർജിക്കാൻ ധ്യാനത്തോളം സഹായകരമായ മറ്റൊരു സാധനോപാധിയില്ല. മനസ്സിനെ ഏകാഗ്രമാക്കി ഒരു ബിന്ദുവിലോ ഹൃദയക്ഷേത്രത്തിലോ കേന്ദ്രീകരിക്കാൻ സാധിച്ചാൽ മറ്റെല്ലാ ചിന്തകളിൽ നിന്നും ചഞ്ചലതകളിൽ നിന്നും മോചിതമായി മനസ്സിനെ, പ്രാണനെ ഈശ്വരോന്മുഖമാക്കാൻ കഴിയും. ധ്യാനത്തിൻ്റെ അഗാധ തലങ്ങളിലെത്തുമ്പോൾ മസ്തിഷ്കത്തിലെ ബീറ്റ തരംഗങ്ങൾ ആൽഫ, ഡെൽറ്റ, ഗാമ, തീറ്റ തുടങ്ങിയ തരംഗങ്ങളായി പരിണമിക്കുന്നുവെന്ന് ആധുനിക ശാസ്ത്രം തെളിയിക്കുന്നു. ഇവയ്ക്ക് മസ്തിഷ്കത്തെ അനേകം മടങ്ങ് പ്രവർത്തന നിരതമാക്കാൻ കഴിയുമത്രേ. വിദേശ സർവകലാശാലകൾ തങ്ങളുടെ അംഗീകൃത മെഡിക്കൽ ഗ്രന്ഥങ്ങളിൽ ധ്യാനത്തിന് അർഹമായ സ്ഥാനമിപ്പോൾ നൽകി വരുന്നുണ്ട്. യുഗങ്ങൾ കൊണ്ട് മാത്രം നടക്കാനിടയുള്ള മനസ്സംസ്കരണം മുതൽ ജീവന്റെ ശുദ്ധീകരണം വരെ ത്വരിതപ്പെടുത്തി പരിണാമം സാക്ഷാത്കരിക്കാൻ ഉതകുന്ന സാധനോപാധിയായും ധ്യാനമാർഗത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്.
2: നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ കൃഷിയോടൊപ്പം പശുപാലനം, ആടുമേയ്ക്കൽ, കോഴിവളർത്തൽ എന്നിവയും ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ്. കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ

0: സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമെന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, കൃഷിയിടത്തിൽ കീടനിയന്ത്രണത്തിന് ഫിറമോൺ കെണികൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഉത്തരം കേട്ടോളൂ. കൃഷിയിടത്തിലെ കീടനിയന്ത്രണത്തിന് പരിസ്ഥിതി സൗഹൃദവും ഫലപ്രദവുമായ ഒരു സാങ്കേതിക വിദ്യയാണ് ഫിറമോൺ കെണികൾ. ഫെറമോണുകൾ എന്നത് ഒരേ വർഗത്തിൽപ്പെട്ട പ്രാണികൾ പരസ്പരം ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളാണ്. പ്രത്യേകിച്ച് ഇണയെ ആകർഷിക്കുന്നതിനാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഫെറമോൺ കെണികളിൽ പെൺപ്രാണികൾ പുറപ്പെടുവിക്കുന്ന ലൈംഗിക ഹോർമോണിന്റെ കൃത്രിമ രൂപമാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഗന്ധം ആൺപ്രാണികളെ ആകർഷിച്ച് കെണിയിലേക്ക് എത്തിക്കുന്നു. കെണിയിൽ കുടുങ്ങുന്ന ആൺപ്രാണികൾ നശിക്കുന്നതിനാൽ ഇണചേരൽ കുറയുകയും അതുവഴി കീടങ്ങളുടെ എണ്ണം ക്രമേണ കുറയുകയും ചെയ്യുന്നു. ഫെറമോൺ കെണികൾ പ്രധാനമായും രണ്ട് ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേത് കീടനിരീക്ഷണത്തിനാണ്. കെണിയിൽ എത്ര കീടങ്ങൾ കുടുങ്ങുന്നുവെന്ന് നിരീക്ഷിക്കുന്നതിലൂടെ ഒരു കീടബാധ ആരംഭിച്ചിട്ടുണ്ടോ എന്നും അതിന്റെ തീവ്രത എത്രയാണെന്നും കർഷകന് മനസ്സിലാക്കാൻ കഴിയും. ഇതുവഴി കീടനാശിനികൾ അനാവശ്യമായി പ്രയോഗിക്കുന്നത് ഒഴിവാക്കാം. രണ്ടാമത്തേത് കൂട്ടത്തോടെ കീടങ്ങളെ പിടികൂടി നിയന്ത്രിക്കുന്നതിനാണ്. ആവശ്യമായ എണ്ണത്തിൽ ഫെറമോൺ കെണികൾ സ്ഥാപിച്ചാൽ ആൺപ്രാണികളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. ചില സാഹചര്യങ്ങളിൽ ആൺ പെൺ പ്രാണികളുടെ ഇണചേരൽ തടസ്സപ്പെടുത്തി കീടങ്ങളുടെ പ്രജനനം തന്നെ കുറയ്ക്കാനും ഈ സാങ്കേതികവിദ്യ സഹായിക്കുന്നു. പഴീച്ച, വഴുതനയിലെ തണ്ടുതുരപ്പൻ, കായ്തുരപ്പൻ, തെങ്ങിലെ കൊമ്പൻ ചെല്ലി, വിവിധ പുഴുക്കൾ തുടങ്ങി നിരവധി കീടങ്ങളുടെ നിയന്ത്രണത്തിനായി ഫെറമോൺ കെണികൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഫെറമോൺ കെണികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവ ഒരു പ്രത്യേക കീടവർഗത്തെ മാത്രമേ ആകർഷിക്കുകയുള്ളൂ എന്നതാണ്. അതിനാൽ പരാഗണം നടത്തുന്ന തേനീച്ചകൾ, പ്രകൃതിദത്ത ശത്രുക്കൾ തുടങ്ങിയ ഉപകാരപ്രദമായ ജീവികൾക്ക് യാതൊരു ദോഷവും ഉണ്ടാകില്ല. കൂടാതെ വിളകളിൽ കീടനാശിനി അവശിഷ്ടങ്ങൾ ഉണ്ടാകുകയുമില്ല. അതിനാൽ രാസ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും വിളകളുടെ ആരോഗ്യകരമായ ഉൽപ്പാദനം ഉറപ്പാക്കാനും സഹായിക്കുന്ന സംയോജിത കീടനിയന്ത്രണ രീതിയിലെ ഒരു പ്രധാന ഉപാധിയാണ് ഫെറമോൺ കെണികൾ. ഇന്നത്തെ പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
2: വയലും വേടും സമാപിക്കുന്നു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തുഷാരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, ലതിക എന്നിവർ പാടിയത്. രചന യൂസഫ് അലിക്കേച്ചേരി, സംഗീതം ശ്യാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി ഏകലവ്യൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രാജാമണി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഇളയരാജ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണിത്. രചന സത്യൻ അന്തിക്കാട്, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: പ്രധാന വാർത്തകൾക്ക് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ തുടരും. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെ. സംസ്ഥാനത്ത് സാമൂഹിക വനവൽക്കരണത്തിന്റെ വിപുലീകരണം ഉറപ്പാക്കുന്നതിന് കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വികസനം സാർവത്രികമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വിധവകൾക്കൊരു കൈത്താങ്ങ് പദ്ധതി ഉദ്ഘാടനം മന്ത്രി കൊല്ലത്ത് നിർവഹിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സ് ഇന്ന് സ്വീഡനെ നേരിടും.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ദ പ്രിൻസ് എന്ന ചിത്രത്തിന് വേണ്ടി മോഹൻലാലും ചിത്രയും പാടിയത്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദേവ.

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: ഹേയ് വനമാലി, പ്രണയം കൊണ്ടു നനഞ്ഞ എന്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്, ഒരു ചുംബനത്തിൽ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇനി നമുക്ക് എം ജി ശ്രീകുമാർ പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം കണ്ണെഴുതി പൊട്ടൻതൊട്ട്, രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി.
1: ഇനി തീരം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രേയാ ഘോഷാലും ക്വിൻസിയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. രചന ഹരിനാരായണൻ, സംഗീതം അഫ്സൽ യൂസഫ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി കേൾക്കാം പാവ എന്ന ചിത്രത്തിനു വേണ്ടി വിജയേശുദാസും അപർണ ബാലമുരളിയും ചേർന്ന് പാടിയ ഗാനം.

ഇനി നമുക്ക് ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന ചിത്രത്തിനു വേണ്ടി മൃദുല വാര്യർ പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം സച്ചിൻ ബാലു. ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.

സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് ശ്രീമതിമാർ ചിന്മയ സിസ്റ്റേഴ്സ് പാടിയ കൃതികൾ കേൾക്കാം. സദാശിവ ബ്രഹ്മേന്ദ്രർ രചിച്ച ഭജരേ ഗോപാലം എന്ന് ആരംഭിക്കുന്നു രാഗം ഹിന്ദോളം ആദിതാളം.

ഇനി നാട്ടുകുറിഞ്ചി രാഗത്തിൽ ഊത്തുക്കാട് വെങ്കട സുബ്ബയ്യർ കൃതി പാൽവടിയും മുഖം എന്നാരംഭിക്കുന്നു ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതിമാർ ചിന്മയ സിസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഇനി ജനനീ നിന്നുവിന എന്ന സുബ്ബരായ ശാസ്ത്രികൾ കൃതി, രാഗം രീതിഗൗള മിശ്രജാപ്പ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

നിശാസുരഭി. പ്രിയ ശ്രോതാക്കളെ, നിശാസുരഭിയിലേക്ക് സ്വാഗതം. ആലിംഗനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് നിശാസുരഭിയിൽ ഇന്നാദ്യം. രചന ബിജു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

നഗരം സാഗരം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ. ഇനി നമുക്ക് കടൽക്കാറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ബിജു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

ഇനി നമുക്ക് ഗന്ധർവ ക്ഷേത്രം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ നിശാസുരഭി പൂർണ്ണമാകുന്നു. ഒരുപിടി നല്ല ഗാനങ്ങളുമായി നിശാസുരഭി വീണ്ടും എത്തും നാളെ രാത്രി ഇതേ സമയം. ആകാശവാണി അനന്തപുരി എഫ് 101.9 സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ചത്.
1: വല്ലാതെ ബഹളം വെച്ച് താൻ ചെയ്യുന്ന ശ്രദ്ധേയങ്ങളായ പ്രവൃത്തികളെ പൊതുമധ്യത്തിൽ കൊണ്ടുവരുന്നതിന് ചിലർ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭീഷണ സ്വരം കൊണ്ട് തന്നെ പലരും പിന്തിരിയും. എന്നാൽ വളരെ മൗന പ്രകൃതക്കാരായ ചില ആളുകൾ മിണ്ടാതെ അവരുടെ കർമ്മങ്ങൾ ശ്രദ്ധേയമായി ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അധൈര്യമുള്ളവരാണ് പൊതുവെ ഭീഷണി മുഴക്കുന്നത്. മിണ്ടാതെ വന്ന് ഉപദ്രവിക്കുന്നവർക്കാകട്ടെ ബഹളം കൂട്ടലല്ല പ്രവൃത്തിയാണ് ലക്ഷ്യം. ബഹളം വയ്ക്കുന്നവർ കർമ്മഭീരുക്കളാണ്. കർമ്മധീരന്മാരാകട്ടെ നിശബ്ദ പ്രവർത്തനങ്ങൾ നടത്തുകയും അത് മറ്റുള്ളവർക്ക് മാതൃകയാവുകയും ചെയ്യും. കണ്ണ് കാണാത്ത ആളുകൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് കണ്ണ് കാണുന്ന ഒരാൾ അയാളുടെ കാഴ്ചശക്തിയെ അയാൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്താതെ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടത്തക്ക നിലയിൽ പെരുമാറുമ്പോഴാണ് അയാൾ ശ്രേഷ്ഠനാവുന്നത്. ചിലപ്പോഴെല്ലാം നമുക്ക് ഒരു തെറ്റും ചെയ്യാതെ കുറ്റാരോപണം ഏൽക്കേണ്ടി വരാറുണ്ട്. കുറ്റം ചെയ്തവരാണെങ്കിൽ നമുക്കതിലത്ര വിഷമം തോന്നുകയുമില്ല. തെറ്റ് ചെയ്യാത്തവർക്ക് ആരോപണം ഏൽക്കേണ്ടി വരുന്നത് സങ്കടകരം തന്നെയാണ്. കുട്ടികളെ ലാളിക്കുന്നതിനൊരു പരിധിയുണ്ടെന്ന് ആചാര്യന്മാർ പറയുമല്ലോ. വല്ലാതെ ഓമനിച്ചാൽ അത് അവരുടെ സ്വഭാവത്തെ വഷളാക്കാനേ സഹായിക്കൂ, അവർ ദുശ്ശാഠ്യക്കാരായിത്തീരും. ആവശ്യപ്പെട്ടത് അപ്പപ്പോൾ സാധിപ്പിച്ച് കൊടുത്ത് ശീലിക്കുമ്പോൾ അതിന് സാധിക്കാതെ വരുന്ന ഘട്ടത്തിലാണ് അവർ തൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കുക. അനുസരണ ശീലം ഇല്ലാത്ത ധിക്കാരികളായി തീരാതിരിക്കണമെങ്കിൽ ലാളനം മിതമായിരിക്കണം എന്ന് നമ്മുടെ ആചാര്യന്മാർ സൂചിപ്പിച്ചിരുന്നു. കുറുക്കൻ മഹാസൂത്രശാലിയാണ്. കോഴിയിലാണ് കുറുക്കൻ്റെ കണ്ണ് എന്ന് എപ്പോഴും നമുക്കറിയാം. എങ്ങോട്ട് പോകുമ്പോഴേ അവൻ ശ്രദ്ധിക്കുക ആ ജീവിയായിരിക്കും. അത്തരം സ്ഥലങ്ങളിൽ ആ കൂട്ടിലാവും അവൻ്റെ ശ്രദ്ധ. പോക്കറ്റടിക്കുന്ന ഒരു മോഷ്ടാവ് ആളുകളുടെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നത് പോലെ ശൂത്രശാലികളായ ആളുകൾ എല്ലായ്പ്പോഴും തനിക്ക് നേട്ടമുണ്ടാക്കുന്ന കാര്യത്തിലായിരിക്കും ശ്രദ്ധ പതിപ്പിക്കുക. അവിടെ ഏത് സാഹചര്യത്തിലായാലും അയാൾ സ്വന്തം നേട്ടങ്ങളിൽ മാത്രമേ ശ്രദ്ധിക്കൂ എന്നത് അയാൾക്ക് തന്നെ ദോഷമുണ്ടാക്കുന്നു എന്നവർ മറന്നുപോകുന്നു. മീൻ പിടിക്കണമെങ്കിൽ ജലാശയത്തിൽ പോകണമല്ലോ. വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യത്തെ പിടിക്കാൻ കൈ നനയ്ക്കാതെ പറ്റില്ല. അപ്പോൾ കാര്യം നേടുന്നതിന് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും. ക്ലേശങ്ങൾ കൂടാതെ ഒരു കാര്യവും നേടുവാൻ സാധിക്കുകയുമില്ല. അപ്പോൾ പലർക്കും നേട്ടങ്ങൾ വേണമെന്നുണ്ട്, എന്നാൽ കഷ്ടപ്പെടാൻ തയ്യാറല്ല താനും. പഠിക്കാൻ പോകുന്ന കുട്ടികളിൽ ഭൂരിപക്ഷത്തിനും കഷ്ടപ്പെടാതെ വിജയം ലഭിക്കണമെന്ന ആഗ്രഹമേ ഉള്ളൂ. ചോദ്യങ്ങൾക്കുത്തരം സ്വയം വായനയിലൂടെ, അന്വേഷണങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ കണ്ടെത്താതെ അവർ മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കുന്നത് വിഷയങ്ങളിൽ നിന്നും പലപ്പോഴും നമ്മളെ വേർതിരിച്ചുവിടുന്നതിന് കാരണമാവുന്നുണ്ട്.
0: പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ച സുഭാഷിതമായിരുന്നു ഇപ്പോൾ കേട്ടത്. ഇനി നമുക്ക് കാലാവസ്ഥ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.

زلفوں میں ایک چہرہ کچھ زیادہ

0: यहाँ हमें जमाना देखे
1: तो
0: आओ चलो कहीं छुप जाएं।

से दिल में समा, आ जा रे आ जरा आ।